0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM, എന്നും നിങ്ങൾക്കൊപ്പം.
1: ഇപ്പോൾ നവരാത്രി ദിനത്തോടനുബന്ധിച്ചുള്ള പ്രത്യേക പരിപാടി.

ഉപാസന. പ്രാർത്ഥന നിർഭരരായ മനസ്സുകളുടെ നവരാത്രികളിൽ.

റേഡിയോ കൊച്ചി 90 FM കമ്മ്യൂണിറ്റി റേഡിയോയുടെ നവരാത്രി ദിനത്തോടനുബന്ധിച്ചുള്ള പ്രത്യേക പരിപാടിയായ ഉപാസനയിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് നമ്മെ പൂർണമായും സംഗീതത്തിന് സമർപ്പിച്ചുകൊണ്ടുള്ള ഒരു ദിനം. മനോഹരമായ ഒരു സരസ്വതി ഗാനത്തിലേക്ക്

നവരാത്രിയും സംഗീതവും തമ്മിലുള്ള ബന്ധം അഭേദ്യമാണ്. സംഗീതം കേൾക്കുമ്പോൾ ആദ്യം ഓർക്കുന്നത് ആ സ്വരത്തെയാണ്. ആ സ്വരത്തിന് പിന്നിലെ അറിവിനെയും കലാപ്രതിഭയെയും പ്രതിനിധീകരിക്കുന്ന ദേവതയാണ് സരസ്വതി. അതുകൊണ്ടുതന്നെ നവരാത്രിയിൽ സരസ്വതി ദേവിക്ക് പ്രത്യേകമായ പ്രാധാന്യമുണ്ട്.

0: സംഗീതം കേൾക്കുന്നതിലുമുപരി അത് അനുഭവിക്കുമ്പോഴാണ് അതിന്റെ സൗന്ദര്യം പൂർണ്ണമാകുന്നത്. മറ്റൊരു ദേവീഭാവവുമായി ഉപാസന വീണ്ടും നാളെ ഇതേ സമയം കേൾക്കാം.
1: നിങ്ങൾ കേട്ടത് നവരാത്രി ദിനത്തോടനുബന്ധിച്ചുള്ള പ്രത്യേക പരിപാടി.

0: ഉപാസന. പ്രാർത്ഥന നിർഭരരായ മനസ്സുകളുടെ നവരാത്രികൾ.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM, എന്നും നിങ്ങൾക്കൊപ്പം.

0: ഡോക്ടർ ലിസി തോമസ്.
1: മുലപ്പാൽ കൊടുക്കുന്നത് കൊണ്ട് എന്തൊക്കെയാണ് ഗുണങ്ങളുള്ളത്? ആദ്യത്തെ, ആ പ്രഗ്നൻസി കഴിഞ്ഞിട്ട് ഈ മുലപ്പാൽ മാത്രം കൊടുത്തു കഴിയുമ്പോൾ അവർക്ക് അമിനോറിയ, അതായത് പീരിയഡ്സ് വരാൻ ലേറ്റ് ആവും. അങ്ങനെ പീരിയഡ്സ് വരാൻ ലേറ്റായി കഴിയുമ്പോൾ അവരുടെ പ്രഗ്നൻസി, അത് അവർക്കൊരു ഗർഭ നിരോധന മാർഗം കൂടിയാണ്. അതായത് പ്രഗ്നൻസി ഡിലേഡ് ആവും, നെക്സ്റ്റ് പ്രഗ്നൻസി ഡിലേഡ് ആവാൻ ഹെൽപ്ഫുൾ ആണ്. അതുപോലെ അമ്മമാരുടെ വെയിറ്റ് കുറയാൻ ഹെൽപ്ഫുൾ ആണ്. അത് മാത്രമല്ല, ലോങ് ടേം ഇഫക്ട്സ് എന്താന്ന് വെച്ചാല് ബ്രസ്റ്റ് ഫീഡിംഗ് ചെയ്യുന്ന അമ്മമാർക്ക് ബ്രസ്റ്റ് ക്യാൻസർ, അതുപോലെ തന്നെ ഓവറി ക്യാൻസർ വരാനുള്ള സാധ്യത കുറവാണ് എന്ന് പഠനങ്ങൾ തെളിയിക്കുന്നു. അപ്പൊ അമ്മമാർക്ക് എന്തുകൊണ്ടും ബ്രസ്റ്റ് ഫീഡിംഗ് ഗുണകരമാണ്. കുഞ്ഞുങ്ങളുടെ കാര്യത്തിലാണെങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞു, മദർ ഇൻഫന്റ് ബോണ്ടിങ്ങിന് ഏറ്റവും ഫലപ്രദമാണ് ബ്രസ്റ്റ് ഫീഡിംഗ് ചെയ്യുന്നത്. അപ്പൊ നമ്മള് കുപ്പിപ്പാല് കൊടുക്കുന്ന ആ ഒരു ഇതും മുലപ്പാല് കൂട്ടുന്ന അമ്മയും തമ്മിൽ വ്യത്യാസം ഇല്ല എന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. തീർച്ചയായിട്ടും അങ്ങനെ ഫീഡ് ചെയ്യുമ്പോൾ കുഞ്ഞുങ്ങളുമായിട്ടുള്ള ബോണ്ടിങ് വർദ്ധിക്കുകയാണ്. അതുപോലെ കുഞ്ഞുങ്ങൾക്ക് ശരീരത്തിലെ താപനില മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ ഈ മുലപ്പാൽ കൊടുക്കുന്നത് നല്ലതാണ്. അതുപോലെ മുലപ്പാലില് മനുഷ്യ കുഞ്ഞിന് ആവശ്യമായിട്ടുള്ള എല്ലാ പോഷക ഘടകങ്ങളും വിറ്റമിൻ എ ഉൾപ്പെടെയുള്ള പോഷക ഘടകങ്ങൾ ധാരാളമുണ്ട്. അതുപോലെ കുഞ്ഞുങ്ങൾക്ക് ഉദര സംബന്ധമായിട്ടുള്ള ശ്വാസകോശ സംബന്ധമായിട്ടുള്ള ഇൻഫെക്ഷൻസ് വരാതിരിക്കുവാനും കുഞ്ഞുങ്ങളുടെ കാഴ്ചശക്തിക്കും ബുദ്ധിശക്തിക്കും ആവശ്യമായിട്ടുള്ള ഘടകങ്ങളെല്ലാം തന്നെ മുലപ്പാലിൽ ഉണ്ട്. ആദ്യത്തെ 6 മാസം എന്ന് പറഞ്ഞാൽ കുഞ്ഞിന് ദഹനം കുറവായിരിക്കും. അപ്പൊ എളുപ്പം ദഹിക്കാവുന്ന ഒരു ഭക്ഷണമാണ് കുഞ്ഞുങ്ങൾക്ക് മുലപ്പാൽ എന്ന് പറയുന്നത്. അത് മാത്രമല്ല, അലർജി വരാതിരിക്കാൻ. പലപ്പോഴും നമ്മള് പശു പാൽ അല്ലെങ്കിൽ മറ്റു പാലുകൾ കൊടുത്തു കഴിയുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് അലർജി, ശ്വാസകോശ സംബന്ധമായിട്ടുള്ള അലർജി, വലിവ് അല്ലെങ്കിൽ സ്കിൻ അലർജി എല്ലാം കാണാറുണ്ട്. അത് ഒഴിവാക്കാൻ മുലപ്പാൽ കൊടുക്കുന്നത് തന്നെയാണ് എപ്പോഴും നല്ലത്.

നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM, എന്നും നിങ്ങൾക്കൊപ്പം. നിങ്ങളുടെ രചനാസൃഷ്ടികൾ റേഡിയോ പ്രക്ഷേപണ പരിപാടിയായി അവതരിപ്പിക്കപ്പെടാൻ റേഡിയോ കൊച്ചി 90 FM അവസരമൊരുക്കുന്നു. കഥയോ കവിതയോ അനുഭവക്കുറിപ്പുകളോ യാത്രാവിവരണങ്ങളോ നാടകങ്ങളോ ചിത്രീകരണങ്ങളോ എന്തുമാവട്ടെ, നിങ്ങളുടെ രചനകൾ ഞങ്ങൾക്ക് അയച്ചു തരിക. തിരഞ്ഞെടുക്കപ്പെടുന്നവ റേഡിയോ ശബ്ദമായി പുനർജനിക്കും. വിശദവിവരങ്ങൾക്ക് റേഡിയോ കൊച്ചിയുമായി ബന്ധപ്പെടുക. ഫോൺ നമ്പർ 6238810755. നമ്പർ ഒരിക്കൽ കൂടി, 6238810755. റേഡിയോ കൊച്ചി 90 FM, എന്നും നിങ്ങൾക്കൊപ്പം.

നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM, എന്നും നിങ്ങൾക്കൊപ്പം. നിങ്ങളുടെ രചനാസൃഷ്ടികൾ റേഡിയോ പ്രക്ഷേപണ പരിപാടിയായി അവതരിപ്പിക്കപ്പെടാൻ റേഡിയോ കൊച്ചി 90 FM അവസരമൊരുക്കുന്നു. കഥയോ കവിതയോ അനുഭവക്കുറിപ്പുകളോ യാത്രാവിവരണങ്ങളോ നാടകങ്ങളോ ചിത്രീകരണങ്ങളോ എന്തുമാവട്ടെ, നിങ്ങളുടെ രചനകൾ ഞങ്ങൾക്ക് അയച്ചു തരിക. തിരഞ്ഞെടുക്കപ്പെടുന്നവ റേഡിയോ ശബ്ദമായി പുനർജനിക്കും. വിശദവിവരങ്ങൾക്ക് റേഡിയോ കൊച്ചിയുമായി ബന്ധപ്പെടുക. ഫോൺ നമ്പർ 6 2 3 8 8 1 0 7 5 5. നമ്പർ ഒരിക്കൽ കൂടി, 6 2 3 8 8 1 0 7 5 5. റേഡിയോ കൊച്ചി 90 FM, എന്നും നിങ്ങൾക്കൊപ്പം.

ലോകത്തെവിടെ നിന്നും റേഡിയോ കൊച്ചി 90 FM കേൾക്കാൻ പ്ലേ സ്റ്റോറിൽ സെർച്ച് ഓപ്ഷനിൽ റേഡിയോ കൊച്ചി എന്ന് ടൈപ്പ് ചെയ്യൂ. ഞങ്ങളുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

0: കുടിക്കാൻ കുറച്ച് വെള്ളം തരുമോ?
1: ഓ, ആ കാനലുണ്ട് മോളെ, അതിന്ന് എടുത്ത് കുടിക്കേ.
0: ഞാൻ നോക്കി, അതിൽ വെള്ളം ഇല്ല.
1: ഷോ, നാ നിക്ക്, ഞാൻ അവരൊന്ന് വിളിച്ച് പറഞ്ഞു നോക്കട്ടെ വെള്ളം കൊണ്ടുവരാൻ. ഹലോ, ഫ്ലാറ്റ് നമ്പർ 54 എന്നാണ്. 2 ക്യാൻ വെള്ളം വേണമായിരുന്നു, ഒന്ന് പെട്ടെന്ന് എത്തിക്കോ.
0: അമ്മ, അവർക്ക് എവിടുന്ന വെള്ളം കിട്ടണേ? നമുക്ക് അവിടുന്ന് വെള്ളം എടുത്താ പോരെ?
1: ആ, പണ്ട് വലിയവര് പറയണത് കേട്ടായിരുന്നെങ്കിൽ ഇന്ന് നമുക്ക് സ്വന്തമായി വെള്ളം എടുക്കായിരുന്നു.
2: ഇതുപോലൊരവസ്ഥ നമ്മുടെ വീടുകളിലും ഉണ്ടാവാതിരിക്കട്ടെ.
3: ജലസ്രോതസ്സുകളായ കുളങ്ങൾ, തണ്ണീർത്തടങ്ങൾ, അരുവികൾ, നീർച്ചാലുകൾ, നദികൾ, ഇവയെല്ലാം നമ്മൾ സംരക്ഷിച്ചേ മതിയാകൂ. ഓർക്കുക, ഇതെല്ലാം നമുക്ക് മാത്രം അവകാശപ്പെട്ടതല്ല, വരും തലമുറയ്ക്ക് വേണ്ടി കൂടിയുള്ളതാണ്. പൊതുജനശ്രദ്ധാർത്ഥം, റേഡിയോ കൊച്ചി 90 FM എന്നും.

0: കഥായനത്തിൽ ഇന്ന് നൈനാൻ വാകത്താനം എഴുതിയ ചെറുകഥ പ്രവാസമാനസം. കഥാവതരണം കൃഷ്ണകുമാർ സി കെ.
1: മിന്നിമറിയുന്ന പടുകൂറ്റൻ കെട്ടിടങ്ങൾ, പല നിറത്തിലും വലുപ്പത്തിലുമായി കുലച്ചു നിൽക്കുന്ന ഈന്തപ്പനകൾ, വെള്ളി വെളിച്ചം

വിതറി നിൽക്കുന്ന കൂറ്റൻ വൈദ്യുതി തൂണുകൾ, ഇവയൊക്കെ താണ്ടിയുള്ള ബസ് യാത്രയിലാണ് അവരിലൊരാളായി അയാളും. രാവിലെ 6 സൈറ്റിൽ ജോലിക്ക് കയറാനുള്ള നിർമ്മാണ തൊഴിലാളികളെയും വഹിച്ചുകൊണ്ടുള്ള കമ്പനി ബസ് ഗവൺമെന്റ് വലിയ വാഹനങ്ങൾക്ക് അനുവദിച്ചിട്ടുള്ള 80 കിലോമീറ്റർ സ്പീഡിൽ യാത്ര തുടരുകയാണ്. ചുട്ടുപൊള്ളുന്ന ചൂടിൽ തണുത്തുറഞ്ഞ മനസ്സുമായി അന്നത്തെ ജോലിക്കുള്ള യാത്രയിൽ ബസ്സിലെ ഭൂരിഭാഗം തൊഴിലാളികളും നല്ല ഉറക്കത്തിലാണ്. നാട്ടിൽ കോഴി കൂവുന്നത് കേട്ട് ഓരോ ദിവസവും നേരം പുലരുമ്പോൾ പ്രവാസിയാകുന്ന തൊഴിലാളിയുടെ ഓരോ ദിവസവും നേരം പുലരുന്നത് പോറൽ വീണ മൊബൈൽ ഫോണിൽ നിന്നും കേൾക്കുന്ന നെഞ്ചു പൊട്ടുന്ന ശബ്ദത്തിലടിക്കുന്ന അലാറം കേട്ടുകൊണ്ടാണ്. തലേന്ന് ജോലി കഴിഞ്ഞു വന്ന ക്ഷീണത്തിൽ രാത്രി ഏറെ വൈകിക്കിടക്കുകയും ഉറങ്ങി മതിയാകുന്നതിന് മുൻപേ വെളുപ്പിനെ ഉണരുകയും ചെയ്യുമ്പോൾ രാത്രി കണ്ട കിനാക്കൾ പലരുടെയും മനസ്സിൽ നിന്നും മറയുവാൻ വെമ്പൽ കൊള്ളുന്നുണ്ടാവും. സ്റ്റീലിന്റെ ചളുങ്ങിയ ചായ ഗ്ലാസിൽ തിളച്ച വെള്ളമൊഴിച്ചുണ്ടാക്കിയ കട്ടൻ ചായയും പകുതി കുടിച്ച് റെയിൽവേ പ്ലാറ്റ്ഫോമിൽ ബാഗും തൂക്കി ഏതോ ട്രെയിൻ കാത്തു നിൽക്കുന്നവരെ പോലെ ഇടതുകൈയിൽ കാലിയായ പെയിന്റും പാത്രമാകുന്ന പൊട്ടിയ ബക്കറ്റിൽ വെള്ളവും തൂക്കി വലതുകൈയിൽ ടൂത്ത് ബ്രഷ് പിടിച്ച് പല്ലും തേച്ചുകൊണ്ട് പ്രഭാതകൃത്യങ്ങൾക്കായി ബാത്റൂമിന് മുന്നിൽ തന്റെ ഊഴത്തിനായി വരി നിന്ന് കാര്യങ്ങൾ സാധിച്ച് തിരിച്ചു വന്ന് ബാക്കിവെച്ച കട്ടൻ ചായയും കുടിച്ച് പ്രഭാതഭക്ഷണവും ഉച്ചഭക്ഷണവും ഉണ്ടാക്കി പുറപ്പെടാനുള്ള സമയം കഴിഞ്ഞ് 2 മിനിറ്റ് കഴിഞ്ഞിട്ടും കാണാത്തതിനാൽ ഉച്ചത്തിൽ ഹോൺ മുഴക്കി ഇരപ്പിച്ചു നിർത്തിയിരിക്കുന്ന കമ്പനി ബസിന്റെ ഡ്രൈവറായ പാകിസ്ഥാനിയുടെ ഉച്ചത്തിലുള്ള ഹിന്ദിയിലുള്ള ചീത്തവിളിയും കേട്ട് ബസ്സിൽ ഓടിച്ചെന്ന് കയറി പുറകിലെ സീറ്റിലേക്ക് നടക്കുമ്പോൾ ഒരു യുദ്ധം കഴിഞ്ഞ പ്രതീതിയാണ്. ഒപ്പം അടുത്ത യുദ്ധത്തിനുള്ള പുറപ്പെടലും. പണിസൈറ്റിലേക്ക് പുറപ്പെടുമ്പോൾ ബസ്സിൽ അങ്ങോട്ടുമിങ്ങോട്ടുമുള്ള യാത്രയിലാണ് ബാക്കിയാകുന്ന ഉറക്കം തൊഴിലാളികൾ ഉറങ്ങിത്തീർക്കുന്നത്. പക്ഷേ അയാൾക്ക് മാത്രം ആ യാത്രയിൽ ഉറക്കം വന്നില്ല. ഫോണിലെ അലാറം അയാളെ വെളുപ്പിന് 3 മണിക്ക് എഴുന്നേൽപ്പിക്കുന്നതാണ്. അല്ലെങ്കിൽ തന്നെ പലവിധ ചിന്തകളാൽ ഉണർന്നുറങ്ങിക്കിടക്കുന്ന അയാൾക്ക് ഫോണിലെ അലാറം ഒരു പതിവ് ശൈലി മാത്രം. അലാറം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതുകൊണ്ട് ഫോൺ അതിൻ്റെ ഉത്തരവാദിത്വം നിറവേറ്റുന്നു എന്ന് മാത്രം. കാരണം അയാൾ വെളുപ്പിനെ 3 മണിക്ക് ഉണരാൻ തുടങ്ങിയിട്ട് വർഷങ്ങൾ ഏറെയായി. അതുകൊണ്ട് തന്നെ അലാറം അടിച്ചാലും ഇല്ലെങ്കിലും അയാൾ കൃത്യസമയത്ത് ഉണർന്നിരിക്കും. 3 മണിക്ക് എഴുന്നേറ്റെങ്കിൽ മാത്രമേ കൃത്യം 4:30 തൊഴിലാളികളെ കൊണ്ടുപോകാൻ വരുന്ന ബസ്സിൽ മറ്റുള്ളവരോടൊപ്പം തനിക്ക് കയറിപ്പോകാൻ പറ്റുകയുള്ളൂ. സൈറ്റിൽ ചെന്ന് കഴിഞ്ഞ് പണി ആരംഭിച്ചതിന് ശേഷം രാവിലെ കഴിക്കാനുള്ള ഭക്ഷണവും ഉച്ചയ്ക്ക് കഴിക്കാനുള്ള ഭക്ഷണവും തയ്യാറാക്കി കൊണ്ടുവേണം പോകുവാൻ. അതിനാൽ ബസ് വരുന്നതിന് മുൻപായി ഇവർ റെഡിയാക്കണം. വൈകുന്നേരം പണിസെറ്റിൽ നിന്നും ക്യാമ്പിൽ തിരികെ എത്തുമ്പോൾ സന്ധ്യ മയങ്ങും. വന്നുകഴിഞ്ഞാൽ പിന്നെ വൈകിട്ടത്തേക്കുള്ള ഭക്ഷണം ഉണ്ടാക്കണം. സൈറ്റിൽ പണി ചെയ്തപ്പോൾ ഇട്ട മുഷിഞ്ഞ വസ്ത്രങ്ങൾ കഴുകിയിടണം. പിന്നെ കുറച്ചു സമയം വീട്ടിലേക്ക് വീഡിയോ കോൾ. ഭാര്യയും മക്കളുമായി കുറേ സമയം ചെലവഴിക്കും. വെള്ളിയാഴ്ച ടൗണിലേക്കൊരു യാത്ര. ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും കുബ്ബൂസിനോട് വിട പറഞ്ഞ് ഇഷ്ടമുള്ള ഭക്ഷണം ഹോട്ടലിൽ നിന്നും ഒരു നേരമെങ്കിലും കഴിക്കും. വർഷങ്ങളായി അയാൾ ഗൾഫിലെത്തിയിട്ട്. 2-3 വർഷങ്ങൾ കൂടുമ്പോൾ മാത്രം നാട്ടിലേക്കൊരു യാത്ര. മിഠായിയും പാൽപ്പൊടിയും സോപ്പും പൗഡറും 2-3 കുപ്പി സ്കോച്ച് വിസ്കിയും ഒക്കെയായി 30 കിലോ തികച്ചുള്ള ഹാർഡ്ബോർഡ് പെട്ടിയും സെന്റും സ്പ്രേയും നട്ട്സും കടലയും ഒക്കെയായി 7-8 കിലോ സാധനങ്ങൾ കൈബാഗിലും കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു യാത്ര. കഴിഞ്ഞ തവണ നാട്ടിൽ പോകുന്നതിന് മുമ്പാണ് ഭാര്യ പറഞ്ഞത് മക്കൾക്ക് 2 പേർക്കും ഓൺലൈൻ ക്ലാസ്സിൽ പങ്കെടുക്കുവാൻ ഓരോ ഫോൺ മേടിച്ചു കൊണ്ടുവരണമെന്ന്. പോയപ്പോൾ സാമാന്യം തരക്കേടില്ലാത്ത ഓരോ ഫോൺ വീതം 2 മക്കൾക്കുമായി വാങ്ങി. നാട്ടിലെത്തിയപ്പോൾ മക്കൾ 2 പേരും ഫോൺ തിരിച്ചും മറിച്ചും നോക്കി. അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ന് അവരുടെ മുഖഭാവത്തിൽ നിന്നും മനസ്സിലായി. അവരുടെ ഇഷ്ടത്തിനൊത്ത ഫോൺ അല്ല അത് എന്ന് തനിക്ക് മനസ്സിലാക്കാൻ അധികം സമയം വേണ്ടി വന്നതുമില്ല. തൽക്കാലം ഇത് ഉപയോഗിക്കൂ, അടുത്ത തവണ വരുമ്പോൾ കുറച്ചുകൂടി മുന്തിയ ഫോൺ കൊണ്ടുവരാം എന്ന് പറഞ്ഞ് ആശ്വസിപ്പിച്ചു. ഭാര്യയെ വിളിക്കുമ്പോൾ മക്കൾ 2 പേരും സദാസമയം ഫോണിൽ തന്നെയാണ്, പഠിത്തത്തോട് പഠിത്തമാണ് എന്ന് ഭാര്യ പറഞ്ഞപ്പോൾ മനസ്സുകൊണ്ട് സന്തോഷിച്ചു. കുട്ടികളെ പഠിപ്പിച്ച് വലിയൊരു നിലയിൽ എത്തിക്കണം. മോളുടെ സ്കൂളിൽ നിന്നും ടീച്ചർ വിളിപ്പിച്ചു എന്ന് ഭാര്യ പറഞ്ഞപ്പോൾ
കുട്ടികളുടെ പഠിത്തത്തിന്റെ കാര്യത്തെക്കുറിച്ച് എന്തെങ്കിലും സംസാരിക്കാനായിരിക്കുമെന്നാണ് വിചാരിച്ചത്.

വിളിച്ചത്. മോള് ക്ലാസ്സിൽ ശ്രദ്ധിക്കുന്നില്ല എന്നും പരീക്ഷയിൽ മാർക്ക് കുറവാണെന്നും മുമ്പ് ഇങ്ങനെ അല്ലായിരുന്നു എന്നുമൊക്കെ ടീച്ചർമാർ പറഞ്ഞതായി ഭാര്യ പറഞ്ഞപ്പോൾ മനസ്സ് വിഷമിച്ചു. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ മോൻ്റെ സ്കൂളിൽ നിന്നും ഭാര്യയെ അധ്യാപകർ വിളിപ്പിച്ചത്രേ. മോൻ്റെ കാര്യത്തിലും മറിച്ചൊന്നുമായിരുന്നില്ല ടീച്ചർമാർ പറഞ്ഞത്. പിന്നെയും മനസ്സിൽ വല്ലാത്ത തേങ്ങൽ. ഒരു ദിവസം ഫേസ്ബുക്ക് വഴി പരിചയപ്പെട്ട ആളുമായി മോള് ഒരു കത്ത് വീട്ടിലെഴുതി വെച്ചിട്ട് ഇറങ്ങിപ്പോയപ്പോൾ ആത്മഹത്യയെക്കുറിച്ച് പോലും ചിന്തിച്ചു. അവളുടെ പ്രായത്തിൻ്റെ ആനുകൂല്യത്തിൽ കോടതിയിൽ നിന്നും കിട്ടിയ കനിവിൽ തങ്ങൾക്ക് തങ്ങളുടെ മോളെ തിരിച്ചു കിട്ടിയപ്പോൾ ദൈവത്തോട് ഏറെ നന്ദി പറഞ്ഞു. നീണ്ട കൗൺസിലിങ്ങിൻ്റെയും മറ്റും ഫലമായി മകളെ തങ്ങളുടെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ സാധിച്ചപ്പോൾ പിന്നെയും സന്തോഷിച്ചു. മകനെ ലഹരി ഉപയോഗിച്ചതിൻ്റെ പേരിൽ പോലീസ് പിടിച്ചുകൊണ്ടുപോവുകയും ലഹരി എത്തിച്ചു കൊടുക്കുന്നവരുടെ വിവരമറിയാൻ പോലീസ് ഫോൺ പിടിച്ചെടുക്കുകയും ചെയ്തപ്പോൾ ക്ലാസ്സിൽ സമർത്ഥനായി പഠിച്ചിരുന്ന കുട്ടിയെന്ന അധ്യാപകരുടെ വെളിപ്പെടുത്തലിൻ്റെയും മാതാപിതാക്കളുടെ കണ്ണീരിൽ കുതിർന്ന അപേക്ഷയുടെയും അടിസ്ഥാനത്തിൽ വിദ്യാർത്ഥി എന്ന ആനുകൂല്യത്തിൽ ദുർഗുണ പരിഹാര പാഠശാലയിലേക്ക് വിടാതെ കൗൺസിലിംഗിന് വിധേയനാക്കി ജീവിതത്തിലേക്ക് തിരികെ മകനെ കൊണ്ടുവന്നപ്പോൾ ആത്മഹത്യയുടെ വക്കിലെത്തി നിന്ന തങ്ങളുടെ കുടുംബത്തെ ദൈവം രക്ഷിച്ചുതോർത്തപ്പോൾ വിഷമങ്ങൾ സന്തോഷങ്ങൾക്ക് കൈമാറി. മാതാപിതാക്കളായ തങ്ങളുടെ കണ്ണീരിൽ കുതിർന്ന പ്രാർത്ഥന മൂലം ഇന്ന് തങ്ങളുടെ മക്കൾ രണ്ടുപേരും ഉയർന്ന വിദ്യാഭ്യാസം നേടി നല്ല ജോലിയിൽ പ്രവേശിച്ചിരിക്കുന്നു. അപ്പൻ തിരികെ പോരാൻ മക്കൾ പലതവണ പറഞ്ഞെങ്കിലും ഈ മണലാരണ്യം വിട്ടുപോകാൻ മനസ്സനുവദിക്കുന്നില്ല. ഇന്ന് തൻ്റെ കുടുംബം അനുഭവിക്കുന്ന എല്ലാ സുഖസൗകര്യങ്ങളും ലഭിച്ചത് താൻ ഈ മണലാരണ്യത്തിൽ ഹോമിച്ച ദിനരാത്രങ്ങളുടെ ഫലമാണ്. ജോലി ചെയ്യുവാൻ ആവുന്നിടത്തോളം കാലം ഇവിടെ തന്നെ കഴിയുക തന്നെ. വയ്യാതാകുമ്പോൾ നാട്ടിലെത്തി ഭാര്യയോടും മക്കളോടുമൊപ്പം വിശ്രമിക്കാം. ഓർമ്മകൾക്കും ചിന്തകൾക്കുമിടയിൽ അയാൾ എപ്പോഴോ ഒന്ന് മയങ്ങിപ്പോയി. ബസ് സൈറ്റിലെത്തി നിന്നു. ബസ്സിൽ നിന്നും ഉറക്കത്തിൻ്റെ ആലസ്യത്തിൽ തൊഴിലാളികൾ ഇറങ്ങി നടന്നു. പകുതി നിർമ്മാണത്തിലിരിക്കുന്ന അസ്ഥിപഞ്ജരങ്ങൾ പോലെ തോന്നിക്കുന്ന ബഹുനില കെട്ടിടത്തിന് മജ്ജയും മാംസവും നൽകുവാനായി തലയിൽ സേഫ്റ്റി ഹെൽമെറ്റും ഉടൽ മുഴുവൻ മറയ്ക്കുന്ന ഉടുപ്പും കാലിൽ എടുത്താൽ പൊങ്ങാത്ത സേഫ്റ്റി ഷൂവും ധരിച്ച് തൊഴിലാളികൾ കെട്ടിടത്തിൻ്റെ ആറാം നിലയിലേക്ക് കയറുവാൻ തയ്യാറെടുക്കുമ്പോൾ കത്തി നിൽക്കുന്ന സൂര്യൻ ദയയില്ലാതെ ചൊരിയുന്ന പൊരി വെയിലും ചൂടും ഏറ്റുവാങ്ങാനായി വിധിക്കപ്പെട്ട അവർ ഇടയ്ക്കിടെ തൊണ്ട നനയ്ക്കാനായി കരുതിയിരിക്കുന്ന കുപ്പിവെള്ളവും കയ്യിലെടുത്ത് നീങ്ങുന്നു. എല്ലാവരും ഇറങ്ങിയുവെന്ന് അറിയാനായി ഡ്രൈവർ പുറകോട്ട് തിരിഞ്ഞു നോക്കിയപ്പോൾ ഒരാൾ മാത്രം ഇറങ്ങാതെ സീറ്റിലിരിക്കുന്നു. ഇയാളിത് എന്തൊരു ഉറക്കമാണ് എന്ന് പിറുപുറത്തുകൊണ്ട് ഡ്രൈവർ എഴുന്നേറ്റ് അയാളുടെ അടുത്തേക്ക് നീങ്ങി. സീറ്റിൽ ചാരിയിരുന്ന് സുഖമായി ഉറങ്ങുന്ന അയാളെ ചീത്ത വിളിച്ചുകൊണ്ട് ഡ്രൈവർ കുലുക്കി വിളിച്ചു. അയാൾ സീറ്റിലേക്ക് മറിഞ്ഞു വീണു. നാട്ടിലേക്ക് എന്നല്ല, ഉറ്റവരുടെയും ഉടയവരുടെയും അടുത്തേക്ക് എന്നല്ല, മനസ്സിൽ വിഷമങ്ങളില്ലാത്ത ലോകത്തേക്ക്. ചിന്തിക്കാൻ സമയമില്ലെങ്കിലും മനസ്സിൽ കാടുകേർന്ന ചിന്തകളില്ലാത്ത ലോകത്തേക്ക്, മനസ്സിൽ വേവലാതികളില്ലാത്ത ലോകത്തേക്ക്. ജനിച്ചു വീണ നാട്ടിൽ സ്വപ്നങ്ങൾ നെയ്ത് കാത്തിരിക്കുന്ന ഭാര്യയും മക്കളും അറിയാത്ത ലോകത്തേക്ക്, സ്വപ്നങ്ങളില്ലാത്ത നിത്യമായ മറ്റൊരു ലോകത്തേക്കുള്ള യാത്ര അയാളുടെ ആത്മാവ് ആരംഭിച്ചു കഴിഞ്ഞിരുന്നു. നോവും നൊമ്പരങ്ങളും ബാക്കിയാക്കിയ ജനിച്ച നാട്ടിലെയും വീട്ടിലെയും ജീവിതം മതിയാക്കി വിജയപ്രതീക്ഷയുടെ പൊൻപുലരിയുടെ കിരണങ്ങൾ തേടിയുള്ള ജീവിതയാത്രയിൽ എത്തപ്പെട്ട പ്രവാസഭൂമിയിലെ ചൂടിനോടും മണ്ണിനോടും ദിനങ്ങളോടും വിട പറഞ്ഞുള്ള അവസാന യാത്ര. അകലെ എവിടെയോ മറ്റൊരു പ്രതീക്ഷയുടെ പൊൻപുലരിയുടെ കിരണങ്ങൾ തേടിയുള്ള അയാളുടെ ആത്മാവിൻ്റെ യാത്ര. പ്രവാസമാകുന്ന ഈ മണ്ണിലേക്കു തന്നെ തൻ്റെ ശരീരത്തെ അലിഞ്ഞു ചേരുവാനായി വിട്ടുകൊടുത്തിട്ട്.

കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM. എന്നും നിങ്ങൾക്കൊപ്പം.

ലോകത്തെവിടെ നിന്നും റേഡിയോ കൊച്ചി 90 FM കേൾക്കാൻ പ്ലേ സ്റ്റോറിൽ സെർച്ച് ഓപ്ഷനിൽ റേഡിയോ കൊച്ചി എന്ന് ടൈപ്പ് ചെയ്യൂ. ഞങ്ങളുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

0: ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM. എന്നും നിങ്ങൾക്കൊപ്പം.
1: നിങ്ങളുടെ രചനാസൃഷ്ടികൾ റേഡിയോ പ്രക്ഷേപണ പരിപാടിയായി അവതരിപ്പിക്കപ്പെടാൻ റേഡിയോ കൊച്ചി 90 FM അവസരമൊരുക്കുന്നു. കഥയോ കവിതയോ അനുഭവക്കുറിപ്പുകളോ യാത്രാവിവരണങ്ങളോ നാടകങ്ങളോ ചിത്രീകരണങ്ങളോ എന്തും ആവട്ടെ, നിങ്ങളുടെ രചനകൾ ഞങ്ങൾക്ക് അയച്ചു തരിക. തിരഞ്ഞെടുക്കപ്പെടുന്നവ റേഡിയോ ശബ്ദമായി പുനർജനിക്കും. വിശദ വിവരങ്ങൾക്ക് റേഡിയോ കൊച്ചിയുമായി ബന്ധപ്പെടുക. ഫോൺ നമ്പർ 6238810555. നമ്പർ ഒരിക്കൽ കൂടി

റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം. ശരിയായ ആഹാരശീലങ്ങൾ തുടങ്ങാം ഇന്ന് തന്നെ.

നല്ല ഭക്ഷണശീലത്തിലൂടെ പോഷകക്കുറവ് പരിഹരിക്കാം, ആരോഗ്യം മെച്ചപ്പെടുത്താം, അതോടൊപ്പം രോഗങ്ങളിൽ നിന്ന് സംരക്ഷണവും നേടാം. പൊതുജന ശ്രദ്ധാർത്ഥം റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM, എന്നും നിങ്ങൾക്കൊപ്പം. റേഡിയോ കൊച്ചി 90 FM സൗഖ്യം പരിപാടിയിൽ ഇന്ന് കേൾക്കാം സ്ത്രീകളിലെ ആരോഗ്യ പ്രശ്നങ്ങളും പരിഹാരങ്ങളും. DST സീഡ്, കൊച്ചിൻ ഷിപ്പ്യാർഡ്, CSR, പോഷണ ബോധവൽക്കരണ റേഡിയോ പ്രക്ഷേപണ

0: പാടി ഒന്നാം ഭാഗം. സൗഖ്യം ആരോഗ്യം നമ്മളിലൂടെ. റേഡിയോ കൊച്ചി 90.5 എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സൗഖ്യം പരിപാടിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം സ്ത്രീകളുടെ ആരോഗ്യ പ്രശ്നങ്ങളും അതിനുള്ള പരിഹാരവും എന്നതാണ്. ഇതിനെക്കുറിച്ച് കൂടുതൽ ആധികാരികമായി സംസാരിക്കുവാൻ നമുക്കൊപ്പം എത്തിച്ചേർന്നിട്ടുള്ളത് ഡോക്ടർ സംഗീത മെരൻ വർഗീസ്, അസിസ്റ്റന്റ് ഡയറക്ടർ ആൻഡ് അസോസിയേറ്റ് പ്രൊഫസർ ഇൻ കമ്മ്യൂണിറ്റി മെഡിസിൻ പബ്ലിക് ഹെൽത്ത്, ആൻഡ് ഡോക്ടർ ജ്യോതി എസ് കൃഷ്ണൻ, ചീഫ് ക്ലിനിക്കൽ ന്യൂട്രീഷനിസ്റ്റ്, ബിലീവേഴ്സ് ചർച്ച് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, തിരുവല്ല. രണ്ടുപേരെയും ഹാർദവമായിട്ട് സൗഖ്യത്തിലേക്ക് വെൽക്കം ചെയ്യുന്നു. വെൽക്കം ഡോക്ടേഴ്സ്.
1: താങ്ക് യു.
0: സോ ഡോക്ടർ, നമ്മൾ ഈ സ്ത്രീകളുടെ ആരോഗ്യത്തെക്കുറിച്ച് പറയുമ്പോൾ ഭയങ്കര കോമൺ ആയിട്ട് കേട്ടിട്ടുള്ള ഒന്നാണ് നല്ല ആരോഗ്യമുള്ളൊരു സ്ത്രീക്ക് ആരോഗ്യമുള്ളൊരു നാളെ സൃഷ്ടിക്കാൻ സാധിക്കുള്ളൂ എന്ന്. അറ്റ് ദ സെയിം ടൈം സ്ത്രീകളുടെ ആരോഗ്യത്തെക്കുറിച്ച് പറയുമ്പോൾ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു ടോപ്പിക് കൂടിയാണത്. കാരണം ഒരു സ്ത്രീ ജനനം മുതൽ മരണം വരെ ഒട്ടനവധി ഒരു ലൈഫ് സിറ്റുവേഷൻസ് അല്ലെങ്കിൽ ലൈഫ് ചേഞ്ചസിൽ കൂടെയാണ് അവർ കടന്നു പോകുന്നത്. ബാല്യത്തിൽ, പിന്നീട് കൗമാരം, പിന്നീട് മെൻസസ്, അല്ലെങ്കിൽ ഒരു അമ്മയാകാൻ പോകുന്നതിന് മുൻപും ശേഷമുള്ള ആ ഒരു അവസ്ഥ, പിന്നീട് ഇങ്ങ് അവസാനം വാർദ്ധക്യത്തിലൊക്കെ എത്തി നിൽക്കുമ്പോൾ ഒത്തിരി അനവധി ചേഞ്ചസ് ആണ് ഇവരുടെ ലൈഫിലും ശരീരത്തും നമ്മൾ കണ്ടുവരുന്നത്. സോ ഡോക്ടർ, ഈ സ്ത്രീയുടെ ലൈഫിൽ ഈ ഡിഫറെൻറ്റ് സ്റ്റേജസിനെയും അതിലുണ്ടാകുന്ന മാറ്റങ്ങളെക്കുറിച്ച് ഒന്ന് ബ്രീഫ് ചെയ്യാമോ?
2: താങ്ക് യു ഫോർ ദ ക്വസ്റ്റ്യൻ. ഈ അവസരത്തിൽ എനിക്ക് ഒരു സ്ത്രീയുടെ ജീവിതം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ലൈഫ് സൈക്കിൾ. ഒരു ലൈഫ് സൈക്കിൾ അപ്രോച്ചിൽ കൂടെ ഇത് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ആദ്യത്തെ ഫേസ് എന്ന് പറയുന്നത് എല്ലാ പിള്ളേർക്കും ഉള്ള പോലെ തന്നെ കുട്ടികളായിരിക്കുന്ന അവസ്ഥ. അപ്പോൾ അത് സ്ത്രീയും പുരുഷനും വ്യത്യാസമില്ല, എല്ലാവർക്കും പോഷകമുള്ള ആഹാരങ്ങൾ വേണം, എല്ലാവർക്കും അതിൻ്റെതായിട്ടുള്ള ചൈൽഡ്ഹുഡ് നീഡ്സ് ഉണ്ട്. ഇനി അനദർ വെരി ഇമ്പോർട്ടൻറ്റ് ഫേസ് ഞാൻ പറയാൻ പോകുന്ന ഒരു സ്ത്രീയുടെ ജീവിതത്തിലാണ് അഡോളസിൻ്റ് ഫേസ്. WHO ഡിഫൈൻ ചെയ്തേക്കുന്നത് ഇറ്റ് ഇസ് ബിറ്റ്വീൻ 10 to 19 വയസ്സ് വരെയുള്ള കാലഘട്ടമാണ്. ഈ സമയത്ത് ഒരു സ്ത്രീക്കും വളരെയധികം മാറ്റമാണ് ശാരീരികമായിട്ടും മാനസികമായിട്ടും ഒക്കെ ഉണ്ടാവാൻ പോകുന്നത്. കാരണം ഇത് ചൈൽഡ്ഹുഡിൽ നിന്ന് ഒരു അഡൽട്ട്ഹുഡിലേക്കുള്ളൊരു ട്രാൻസിഷനാണ്. അപ്പം ഫിസിക്കൽ ബോഡി സ്ട്രക്ചറിൽ ചേഞ്ചസ് വരും, അവരുടെ ബ്രസ്റ്റ് ഡെവലപ്മെൻറ്റ് വരും, അവരുടെ പ്യൂബർട്ടി അറ്റൈൻ ചെയ്യും, അപ്പം മെൻസസും മെൻസ്ട്രൽ റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് ഒക്കെ അവർക്കുണ്ടാവാം. അതുപോലെ തന്നെ ബോഡി ഇമേജ് പെർസെപ്ഷൻസ്, ജെൻഡർ ഐഡൻറ്റിഫിക്കേഷൻ, അങ്ങനത്തെ കുറച്ച് ഇഷ്യൂസ് ഒക്കെ വരും. അപ്പം മെൻ്റൽ ഹെൽത്ത് ചലഞ്ചസ് അനവധി വരും. പിയർ പ്രഷർ, വാട്ട് ഇസ് ഗുഡ്, വാട്ട് ഇസ് ബാഡ്, അപ്പോൾ അങ്ങനെ മെൻ്റൽ ഹെൽത്ത് പ്രോബ്ലംസ്, ഇമോഷണൽ പ്രോബ്ലംസ് ഒക്കെ വരാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ സെക്ഷ്വലി ട്രാൻസ്മിറ്റഡ് ഇൻഫെക്ഷനെക്കുറിച്ചും സെക്ഷ്വൽ ആൻഡ് റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് എഡ്യൂക്കേഷനും മെൻസ്ട്രൽ ഹൈജീനും ഒക്കെ വളരെ, അതിൻ്റെ എഡ്യൂക്കേഷനൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഘട്ടമാണ്. അപ്പോൾ അത് പാസ് ഓവർ ചെയ്യുമ്പോഴത്തേക്ക്, ദാറ്റ് ഇസ് ആഫ്റ്റർ 19 years, നെക്സ്റ്റ് ഫേസ് വരും. സ്ത്രീക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫേസ് ആണ്, ദാറ്റ് ഇസ് ബിറ്റ്വീൻ 20 to 40 years arbitrarily, because sometimes it can go 20 to 45 വയസ്സ് വരെയും പോകാം. അപ്പോൾ അതാണ് ഈ റിപ്രൊഡക്റ്റീവ് ഫേസ് ഓഫ് എ വുമൻസ് ലൈഫ് എന്ന് പറയുന്നത്. അപ്പം ഹിയർ ഈ ഒരു അവസരത്തിൽ ഒരു സ്ത്രീ ഒരു കുഞ്ഞിനെ വരവേൽക്കാനുള്ള ഒരു പ്രിപ്പറേഷനാണ് ബോഡിക്ക് ഉണ്ടാവുന്നത്. അപ്പോൾ ആ ഫേസ് ഓഫ് ലൈഫിൽ വി നീഡ് എ ലോട്ട് ഓഫ് ന്യൂട്രീഷണൽ നീഡ്സ് ഉണ്ട്, ഒരു സപ്പോർട്ട്, വെരി മച്ച് അധികം ന്യൂട്രീഷണൽ സപ്പോർട്ടൊക്കെ വേണ്ടി ഒരു കാലഘട്ടമാണ്. ഇതേ സമയത്ത് നല്ല മെൻ്റൽ ഹെൽത്ത് സപ്പോർട്ടും ഒക്കെ വേണ്ടിയ ഇമോഷണൽ ചേഞ്ചസ് ഒക്കെ ഇവിടെയും അനുഭവപ്പെടാം. അതുപോലെ തന്നെ സെക്ഷ്വലി ട്രാൻസ്മിറ്റഡ് ഇൻഫെക്ഷൻസും വരാനുള്ള സാധ്യതയുണ്ട്. ചില സ്ത്രീകൾക്കാണെങ്കിൽ ഇൻഫെർട്ടിലിറ്റി ഇഷ്യൂസ്, പോളിസിസ്റ്റിക് ഒവേറിയൻ ഡിസീസ്, എൻഡോമെട്രിയോസിസ്, ബ്ലീഡിങ് ഡിസോർഡേഴ്സ് ഒക്കെ വരാനുള്ള സാധ്യതയുണ്ട്. പിന്നെ പ്രഗ്നൻസി, ലാക്ടേഷൻ, ഏറ്റവും ക്രൂഷ്യലായിട്ടുള്ള കാര്യങ്ങൾ, ഹൗ ടു ക്യാരി എ ചൈൽഡ്, ഹൗ ടു ഗ്രോ മദർഹുഡ് ഒക്കെ ഒരു ഫേസാണത്. അതേസമയത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫേസാണ് ഫാമിലി പ്ലാനിങ്, കോൺട്രാസെപ്ഷൻ, എങ്ങനെയാണ് നമ്മൾ കുട്ടികൾ നല്ല രീതിയിൽ നമ്മൾക്ക് സ്പേസിങ് മെത്തേഡ്സും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചിന്തിക്കേണ്ടതും അഡോപ്റ്റ് ചെയ്യേണ്ടതായിട്ടുള്ള ഒരു കാലഘട്ടമാണ്. നമുക്കറിയാം ഒരു കുട്ടി ഉണ്ടായാൽ മിനിമം 3 years ഓഫ് ഗ്യാപ്പ് എങ്കിലും വേണം അടുത്ത കുട്ടി ഉണ്ടാവണമെങ്കിൽ. നമ്മുടെ ബോഡിക്ക് അതിൻ്റെ റെസ്ട്രിക്റ്റീവ് ഫങ്ഷൻസ് വീണ്ടെടുക്കാനും അടുത്തൊരു കുട്ടിക്ക് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷനൊക്കെ ആ ഫേസിൽ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ആ റിപ്രൊഡക്റ്റീവ് ഫേസ് അത് കഴിഞ്ഞിട്ടുള്ള ഫേസാണ്. ബിറ്റ്വീൻ 45, 40 and 60 years വരുന്ന ഒരു ഫേസാണ് പെരിമെനോപോസിൽ ഏജ് ഗ്രൂപ്പ്. ആ ഏജ് ഗ്രൂപ്പിൽ ബോഡിക്ക് അഗൈൻ നമ്മുടെ ഹോർമോണൽ ഫ്ലക്ച്വേഷൻസ് വരും. ബോൺ മാസ്, മസിൽ മാസ് ഒക്കെ കുറച്ച് സ്ലൈറ്റ്ലി കുറയുന്ന ഒരു കാലഘട്ടമാണ്. നമ്മുടെ ബോഡിയിലുള്ള മെറ്റബോളിക് ചേഞ്ചസ് ഒക്കെ സ്ലോ ഡൗൺ ചെയ്യുന്ന ഒരു അവസരമാണ് ഈ ഒരു അവസരം.

0: അതും ഈ പറയുന്ന പോലെ മെന്റൽ ഇച്ചിരി സപ്പോർട്ടൊക്കെ വേണ്ടിയ ഒരു ഫേസ് ആണ്. നമുക്ക് ഓസ്റ്റിയോപോറോസിസും ബോൺ റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന കാലഘട്ടമാണ്. ആർത്രൈറ്റിസ് റിലേറ്റഡ് ചേഞ്ചസ്, മുട്ടുവേദന ഒക്കെ അനുഭവപ്പെടുന്ന ഒരു കാലഘട്ടമാണ്. ബ്രസ്റ്റ് ആൻഡ് സെർവൈക്കൽ ക്യാൻസറുകളൊക്കെ വരാനുള്ള ഏറ്റവും കൂടുതൽ സാധ്യത ഈ ഏജ് ഗ്രൂപ്പിലാണ്. അപ്പം ബ്രസ്റ്റ് ആൻഡ് ക്യാൻസർ സെർവൈക്കൽ സ്ക്രീനിങ് ചെയ്യേണ്ട കാലഘട്ടമാണ്. അപ്പോൾ ആ ഫേസ് ആണ് ഈ പെരിമെനോപോസൽ ആൻഡ് മെനോപോസൽ സമയം. ദ ലാസ്റ്റ് ഫേസ് എന്ന് പറയുന്നത് പോസ്റ്റ് മെനോപോസൽ അല്ലെങ്കിൽ എൽഡർലി, ദറ്റ് ഇസ് അബൌട്ട് 60 ഇയേഴ്സ്. ഈ സമയത്ത് ഈസ്ട്രജനും അങ്ങനത്തെ വേണ്ടിയ ഇമ്പോർട്ടൻ്റ് ഹോർമോൺസ് ഭയങ്കരമായിട്ട് കുറയുകയും ഈ അവസരത്തിൽ നമുക്ക് കാർഡിയോവാസ്കുലർ ഡിസീസ്, ഹാർട്ട് അറ്റാക്ക് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ പെരി മെനോപോസൽ ഏജിൽ നിന്ന് കിട്ടിയ ഡയബറ്റീസും ഹൈപ്പർ ടെൻഷനും ആ ബാഗേജും കൊണ്ടുവരാൻ നമ്മൾ തുടങ്ങുകയാണ്. അതുപോലെ തന്നെ നമുക്ക് യൂറിനറി ഇൻകോണ്ടിനൻസ്, മൂത്രം നമ്മൾ അറിയാതെ പോകും, ചുമയ്ക്കുമ്പോഴും തുമ്മുമ്പോഴും ഒക്കെ അറിയാതെ പോവുകയും അങ്ങനത്തെ പെൽവിക് ഫ്ലോർ എന്ന് പറയുന്ന പെൽവിക് ഫ്ലോർ അബ്നോർമാലിറ്റീസും ഒക്കെ വരുന്ന ഒരു കാലഘട്ടമാണ്. അതുപോലെ തന്നെ ചിലവർക്ക് ക്യാൻസറുകളും അങ്ങനെയൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. മറവി രോഗം ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ പിള്ളേരുടെ സെപ്പറേഷൻ, പിള്ളേർ പഠിക്കാൻ പോകും, ദൂരോട്ട് പോകും, അപ്പം ആ ഒരു ഇമോഷണൽ ഒരു ഡിപ്രഷൻ, ആങ്സൈറ്റി ഇതെല്ലാം വരുന്നൊരു കാലഘട്ടമാണ്. അപ്പം ഇതാണ് ദി ഡിഫറൻറ്റ് സ്റ്റേജസ് ഓഫ് എ ലൈഫ് സൈക്കിൾ ഓഫ് എ വുമൺ.
1: അപ്പം ഡോക്ടർ, ഈ ലൈഫ് സൈക്കിളെ കുറിച്ച് നമ്മൾ സംസാരിച്ചു. എനിക്ക് തോന്നുന്നു ഇതിനകത്ത് വലിയൊരു പങ്ക് വഹിക്കുന്ന ഒന്നാണ് ഹോർമോണൽ ചേഞ്ചസ് അല്ലേ. അപ്പോൾ ഈ ഹോർമോണൽ ചേഞ്ചസ് കാരണം ഉണ്ടാകുന്ന ചില വ്യതിയാനങ്ങളും ഇത് നമ്മുടെ ആഹാര രീതിയെ ഇൻക്ലൂഡിങ് എങ്ങനെയൊക്കെയാണ് ഇത് ബാധിക്കുന്നത്, അവിടെ നമുക്ക് ഇതിനെ എങ്ങനെ ടാക്കിൾ ചെയ്യാൻ സാധിക്കും?
0: ഈ ഒരു ക്വസ്റ്റ്യനും ഞാൻ ആൻസർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ലൈഫ് സൈക്കിൾ അപ്രോച്ചിൽ കൂടാണ്. അപ്പോൾ ഫസ്റ്റ് ഫേസ് ഞാൻ പറഞ്ഞ അഡോളസെൻറ്റ് ഫേസ്. ഈ അഡോളസെൻ്റ് ഫേസിൽ നമ്മുടെ ബോഡിയിലെ ഈസ്ട്രജൻ ഹോർമോൺസും പ്രൊജസ്ട്രോൺ ഹോർമോൺസും വർദ്ധിക്കുകയും നമുക്ക് മെൻസസ് അല്ലെ ആർത്തവം ഒരു സ്ത്രീക്ക് ഉണ്ടാവുകയും ചെയ്യും. ഈ സമയത്ത് നമുക്ക് ഏറ്റവും വേണ്ടിയ ഒരു പോഷകാഹാരം എന്ന് പറയുന്നത് അയണാണ്. അപ്പോൾ അയൺ കണ്ടെയ്നിങ് ആയിട്ടുള്ള ഫുഡ് നമ്മൾ കഴിക്കാൻ ശ്രദ്ധിക്കണം. അയൺ കണ്ടെയ്നിങ് ആയിട്ടുള്ള ഫുഡ് എന്ന് വെച്ചാൽ ഗ്രീൻ ലീഫി വെജിറ്റബിൾസ്, അതുപോലെ തന്നെ ഇറച്ചി, മീൻ, മുട്ട അങ്ങനത്തെ സാധനങ്ങളൊക്കെ കഴിക്കാൻ കൂടുതൽ നമ്മൾ ശ്രദ്ധ ചെലുത്തണം. അതുപോലെ തന്നെ ഫോളിക് ആസിഡ് നമുക്ക് വേണം, വൈറ്റമിൻസ് വേണം, പ്രോട്ടീൻസ് വേണം, ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒരു പ്രോട്ടീൻസ് എന്ന് പറയുന്നത് പ്ലാന്റ് പ്രോട്ടീൻസ് ആവാം, ആനിമൽ പ്രോട്ടീൻസ് ആവാം, പരിപ്പ്, പയർ, ഇറച്ചി, മീൻ, ഇതെല്ലാം നമുക്ക് ആവശ്യമുള്ള ഒരു കാലഘട്ടമാണ്. കാരണം ഈ ഈസ്ട്രജനും പ്രൊജസ്ട്രോണിൻ്റെയും കൂടെ ഗ്രോത്ത് ഹോർമോണും ഒക്കെ വർദ്ധിക്കുന്ന കാലഘട്ടത്തിൽ നമുക്ക് നമ്മുടെ ബോൺസ് ഒക്കെ നീളം വെക്കുകയും ബോൺസ് ഒക്കെ സ്ട്രെങ്തൻ ചെയ്യുകയൊക്കെ ചെയ്യുന്ന കാലഘട്ടം. അപ്പോൾ ഈ സമയത്ത് വൈറ്റമിൻ ഡിയും കാൽഷ്യവും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂട്രീഷണൽ സബ്സ്റ്റൻസസ് ആണ് ഈ ഫേസ് ഓഫ് ലൈഫിൽ. നെക്സ്റ്റ് നമ്മൾ പോകുന്നത് റിപ്രൊഡക്റ്റീവ് ഫേസിലാണ്, ദറ്റ് ഈസ് ബിറ്റ്വീൻ 20 to 40 ഇയേഴ്സ്. ആ ഏജിൽ നമ്മൾ പ്രഗ്നൻസി, നമ്മൾ മുമ്പേ പറഞ്ഞ പോലെ പ്രഗ്നൻസി ലാക്ടേഷനൊക്കെ വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ പോവുക. അപ്പോൾ ആ അവസരത്തിൽ നമുക്ക് ഫോളിക് ആസിഡ് ഒരു വെരി ഇമ്പോർട്ടൻറ്റ് ന്യൂട്രീഷണൽ സപ്ലിമെൻ്റ് ആണ്. അപ്പോൾ ഫോളിക് ആസിഡ് എവിടെ നിന്ന് കിട്ടും? അത് നമുക്ക് ഗ്രീൻ ലീഫി വെജിറ്റബിൾസിൽ നിന്ന് നമുക്ക് കിട്ടും. നമുക്ക് ഫോളിക് ആസിഡ് സപ്ലിമെൻറ്റേഷൻ നമുക്ക് ടാബ്ലറ്റ്സ് ആയിട്ട് നമുക്ക് എടുക്കാം. ഇതൊക്കെ എന്തോ ഇമ്പോർട്ടൻസ്, ഇതൊക്കെ കഴിക്കേണ്ടത് എന്തുകൊണ്ടാണ്? കാരണം നമ്മുടെ ഒരു കുഞ്ഞുണ്ടാകുമ്പോൾ അതിന് ന്യൂറൽ ട്യൂബ് ഡിഫെക്ട്സ് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ളൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു എലിമെൻ്റ് ആണ് ഫോളിക് ആസിഡ്. ഇപ്പം ന്യൂറൽ ട്യൂബ് ഡിഫെക്ട്സ് എന്ന് വെച്ചാൽ അതിന് സ്പൈൻ അബ്നോർമാലിറ്റീസ്, ചിലപ്പോൾ ഹെഡ് ഇല്ലാത്ത ആനൻകെഫലി എന്ന് പറയുന്ന അവസ്ഥയൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ പ്രിവെൻറ്റ് ചെയ്യാൻ ഫോളിക് ആസിഡ് മസ്റ്റ് ആയിട്ടും കഴിക്കണം. അതുപോലെ തന്നെ അയൺ കഴിക്കേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട്. കാരണം അയൺ ഒരു പ്രഗ്നൻസി സമയത്ത് നമുക്ക് ബ്ലഡ് വോളിയൂം എക്സ്പാൻഷൻ, ഒരു അമ്മയെ സംബന്ധിച്ചിടത്തോളം ബ്ലഡ് വോളിയൂം കൂടുകയും പിന്നെ കുട്ടിക്കുള്ള ഗ്രോത്തിനൊക്കെ അയൺ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ പ്രോട്ടീൻ സപ്ലിമെൻറ്റേഷനും നന്നായിട്ട് കൂടുതൽ കഴിക്കണം പ്രഗ്നൻസി ആൻഡ് ലാക്ടേഷൻ സമയത്ത്. ഏകദേശം 13 to 18 grams വരെ പ്രോട്ടീൻ കൂടുതൽ കഴിക്കണം പ്രഗ്നൻസി ലാക്ടേഷൻ സമയത്ത്. ഇതെല്ലാം കുട്ടിയുടെ വളർച്ചയ്ക്കും ഒക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു അവസരമാണ്. സോ ഇതാണ് ഡ്യൂറിങ് ദ റിപ്രൊഡക്റ്റീവ് ഫേസിൽ നടക്കുന്നത്. ദെൻ ദർ ആഫ്റ്റർ വി ഹാവ് ദ പെരിമെനോപോസൽ ആൻഡ് ദ പോസ്റ്റ് മെനോപോസൽ സമയം. ആ സമയത്ത് നമുക്ക് വൈറ്റമിൻ ഡി, കാൽഷ്യം സപ്ലിമെൻറ്റേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബിക്കോസ് അറ്റ് ദിസ് ഫേസ് ഇൻ ലൈഫ് വാട്ട് ഹാപ്പൻ, എന്ത് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾക്ക് ഓസ്റ്റിയോപൊറോസിൻ്റെ ചാൻസ് കൂടുതലാണ്. കാരണം ഈസ്ട്രജൻ ഇൻ പ്രൊജസ്ട്രോണിൻ്റെ ഒക്കെ ഹോർമോൺസിൻ്റെ അളവെല്ലാം കുറയുകയും നമ്മുടെ ബോണിൽ നിന്ന് കാൽഷ്യം ലീക്കേജ് സംഭവിക്കുകയും നമ്മുടെ ബോൺസിൻ്റെ സ്ട്രെങ്ത് ഒക്കെ കുറയുകയും ചെയ്യും. അപ്പോൾ ഡെഫിനറ്റ്ലി ഈ പെരിമെനോപോസൽ മെനോപോസൽ ഏജ് ഗ്രൂപ്പിൽ എല്ലാവരും കാൽഷ്യം അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കാൻ ശ്രദ്ധ ചെലുത്തണം. കാൽഷ്യം അടങ്ങിയെന്ന് വെച്ചാൽ നമ്മൾക്ക്

0: ഡെയറി മിൽക്ക് പ്രോഡക്ട്സ് കഴിക്കാം, ചീസ്, പാല് കഴിക്കാം, മുട്ട കഴിക്കാം, അതുപോലെ തന്നെ ചെറുമീനുകൾ, മത്തിയായ അതുപോലെ കൊഴുവ ചെറിയ മീനുകളൊക്കെ കഴിക്കേണ്ട ഒരു നല്ല റിച്ച് ഇൻ കാൽഷ്യം, അപ്പോൾ അതെല്ലാം കഴിക്കണം. അതുപോലെ തന്നെ വൈറ്റമിൻ ഡി, വൈറ്റമിൻ ഡി എന്തിനാ കാൽഷ്യത്തിൻ്റെ കൂടെ കഴിക്കുന്നത്? വൈറ്റമിൻ ഡി കഴിച്ചാൽ കാൽസ്യം അബ്സോർപ്ഷൻ കൂടും ബോൺസിലോട്ട്, ബോൺസ് മോർ സ്ട്രോങ് ആവും. നമ്മുടെ സർവേ പറയുന്ന ഇന്ത്യയെ പോലുള്ള രാജ്യത്തിലെ 80% ആൾക്കാർക്ക് വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഉണ്ടെന്നാണ് പറയുന്നത്. 80% എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും അത് അത്ര ഹൈ ആണ്. 100 പേരെടുത്ത് അറ്റ്ലീസ്റ്റ് 80 ആൾക്കാർക്ക് വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഉണ്ട്. അപ്പം ഇത് സൺലൈറ്റ് എക്സ്പോഷർ നമുക്ക് കുറവ്, നമ്മൾക്ക് എല്ലാവർക്കും വീട്ടിൽ ഇപ്പോൾ ഇരിക്കുന്ന ഒരു അവസ്ഥയാണ്, ആർക്കും പുറത്തു പോയി സൂര്യപ്രകാശം ഒന്നും കൊള്ളത്തില്ല, സെഡൻറ്ററി ലൈഫ് സ്റ്റൈലാണ് നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ അവസരത്തിൽ നമുക്ക് വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി നന്നായിട്ടുണ്ട്. അപ്പം വൈറ്റമിൻ ഡി അടങ്ങുന്ന ഭക്ഷണങ്ങൾ കഴിക്കണം, കൂടുതൽ ആനിമൽ ബേസ്ഡ് ഫുഡിലാണ് വൈറ്റമിൻ ഡി കൂടുതലുള്ളത്, അപ്പോൾ ആ ഭക്ഷണങ്ങളൊക്കെ കഴിക്കണം. അതുപോലെ തന്നെ പ്രോട്ടീനും കൂടുതൽ കഴിക്കണം, കാരണം നമ്മുടെ മസിൽ മാസ്സൊക്കെ നമ്മൾ കുറയുന്ന ഒരു കാലഘട്ടമാണ് പെരിമെനോപോസൽ പോസ്റ്റ്മെനോപോസൽ ഗ്രൂപ്പ്. അപ്പോൾ അത് നല്ല പ്രോട്ടീൻ സപ്ലിമെൻറ്റേഷനും ആവശ്യമാണ്. അതുപോലെ തന്നെ നല്ല ഹൈഡ്രേഷൻ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം, നമുക്ക് തേഴ്സ്റ്റ് ഒക്കെ കുറയും, പക്ഷേ വി ഹാവ് ടു മെയിൻറ്റെയിൻ ആർ ഹൈഡ്രേഷൻ സ്റ്റാറ്റസ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യണം. അപ്പോൾ പിന്നെ ഒമേഗ 3 ഫാറ്റി ആസിഡ്സ് അങ്ങനെ കുറച്ച് വൈറ്റമിൻസ് ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്, കാരണം ഒമേഗ 3 ഫാറ്റി ആസിഡ്സ് ഒക്കെ നമുക്ക് നമ്മുടെ ബ്രെയിൻ ഫങ്ഷൻസ് അലേർട്ട് ആയിട്ട് കീപ്പ് ചെയ്യാനും നമുക്ക് ബോഡിയിൽ ഉണ്ടാകുന്ന ക്രോണിക് ഇൻഫ്ലമേഷൻസ് ഒക്കെ ഉണ്ട്, നമുക്ക് മുട്ടിന് വേനാസാന്തി വേദന, അപ്പോൾ അതുപോലെ തന്നെ ഇൻഫ്ലമേഷൻസ് ഒക്കെ കുറയ്ക്കാനും ഒക്കെ ഒമേഗ 3 ഫാറ്റി ആസിഡ്സ് സഹായിക്കും. അപ്പോൾ അത് അടങ്ങിയ ഭക്ഷണം എന്ന് പറയുന്നത് ഹോൾ ഗ്രെയിൻ സീരിയൽസ്, തവിട് അടങ്ങിയ അരി, അങ്ങനത്തെ ഗോതമ്പ്, അങ്ങനത്തെ മില്ലറ്റ്സ് ഒക്കെ ഉണ്ട്. അതുപോലെ തന്നെ നട്ട്സ്, ഓയിൽ സീഡ്സ്, ഫ്ലാക്സ് സീഡ്, സെസമെ സീഡ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതെല്ലാം നമ്മൾ നന്നായിട്ടൊരു ബാലൻസ്ഡ് വേയിൽ കഴിച്ചാൽ ഡെഫിനറ്റ്ലി നമുക്ക് ഒരു പരിധിവരെ നമുക്ക് ഈ പറയുന്ന ന്യൂട്രിഷണൽ ഡെഫിഷ്യൻസിയും കൊണ്ടുണ്ടാകുന്ന അസുഖങ്ങളെയൊക്കെ തടയാൻ പറ്റും. അനീമിയ, അങ്ങനെ കോംപ്ലിക്കേഷൻസ് ഒക്കെ നമുക്ക് തടയാനായിട്ട് പറ്റും.
1: അപ്പോൾ ഡോക്ടർ, ഇന്നത്തെ കാലത്തെ സ്ത്രീകളിൽ ഏറ്റവും കൂടുതൽ ആയിട്ട് കണ്ടുവരുന്ന പോഷക കുറവുകളും അതുകൊണ്ടുണ്ടാകുന്ന രോഗാവസ്ഥകളെ കുറിച്ചും കൂടെ ഒന്ന് പറഞ്ഞു തരൂ.
0: പറയാം, നമുക്ക് ഏറ്റവും കൂടുതൽ കാണുന്നത് അനീമിയ എന്ന് പറയുന്ന രോഗമാണ്. അനീമിയ എന്ന് വെച്ചാൽ വിളർച്ച എന്നാണ്, അത് കൂടുതൽ ഡോക്ടർ ജ്യോതി അടുത്ത സെഷനിൽ പറയുമായിരിക്കും. ഇപ്പം അയൺ ഡെഫിഷ്യൻസി പോലെയുള്ളതാണ്, ഫോളിക് ആസിഡ് ഡെഫിഷ്യൻസി, അതുപോലെ തന്നെ വൈറ്റമിൻ B12 ഡെഫിഷ്യൻസി. അപ്പം ഇതിൻ്റെ സിംറ്റംസ് എന്തുവാ? ഫോളിക് ആസിഡ് ഡെഫിഷ്യൻസി, വൈറ്റമിൻ B12 ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ നമുക്ക് വളരെ ക്ഷീണം, നമുക്ക് ക്ഷീണം എന്ന് വെച്ചാൽ ഫെറ്റീഗ്, വീക്ക്നെസ്, ഒരു ഉന്മേഷമില്ലായ്മ ഒക്കെ നമുക്ക് ഫീൽ ചെയ്യും. അതുപോലെ ന്യൂറോളജിക്കൽ പ്രോബ്ലംസ് പോലും നമുക്ക് ഫീൽ ചെയ്യും, ടിംഗ്ലിംഗ് സെൻസേഷൻ, ഒരുമാതിരി കുത്തലും കുത്തിപ്പറിക്കൽ പോലത്തെ ഒക്കെ ഉള്ളൊരു സിംറ്റംസ് ഒക്കെ ഉണ്ട്, കയ്യിലും കാലിലും ഒക്കെ അങ്ങനെ ന്യൂറോളജിക്കലായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ അതുപോലെ തന്നെ ഈവൻ മെമ്മറിയെ പോലും ബാധിക്കാനുള്ള ഒരു കോഗ്നേറ്റീവ് ഫങ്ഷൻസ് ഒക്കെ നമുക്ക് കുറയും, നമ്മൾ വൈറ്റമിൻ B12 ഫോളിക് ആസിഡ് ഡെഫിഷ്യൻസിയും വരുമ്പം. അതുപോലെ തന്നെ മുമ്പേ സൂചിപ്പിച്ച പോലെ തന്നെ വൈറ്റമിൻ ഡി ആൻഡ് കാൽഷ്യം ഡെഫിഷ്യൻസീസ് ആണ് അടുത്ത പിന്നെ ഏറ്റവും കോമൺ ആയിട്ടുള്ള ഡെഫിഷ്യൻസീസ്. അപ്പം അതിന് നമ്മൾക്ക് പാല്, മുട്ട അടങ്ങിയ ഭക്ഷണങ്ങൾ, തൈര്, അങ്ങനത്തെ ഭക്ഷണങ്ങളൊക്കെ കഴിച്ചാൽ വൈറ്റമിൻ ഡിയും കാൽഷ്യം ഒക്കെ ഉണ്ട്. മീൻ, ചിക്കൻ, മീറ്റ് ഒക്കെ കഴിച്ചാൽ അതിനോടത്തോളം കാൽഷ്യം അടങ്ങിയ ഭക്ഷണങ്ങളാണ്, അതെല്ലാം നമുക്ക് നന്നായിട്ട് നമ്മുടെ ഈ ബോൺ പ്രോബ്ലംസും ഒക്കെ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് സഹായിക്കും. പിന്നെ അതുപോലെ തന്നെ നമുക്ക് അടുത്ത പ്രശ്നമായിട്ട് വരുന്നത് തൈറോയിഡ് ഹോർമോൺസിൻ്റെ കുറവാണ്. ഈ തൈറോയിഡ് ഹോർമോൺസ് നമ്മൾ ക്യാബേജ് അങ്ങനത്തെ ഭക്ഷണം കഴിച്ചാൽ തൈറോയിഡ് ഹോർമോൺസ് വീണ്ടും അതിൻ്റെ ഫങ്ഷൻ കുറയുകയും അതുപോലെ സ്ട്രെസ് പോലും തൈറോയിഡ് ഹോർമോൺസിൻ്റെ അളവ് കുറയ്ക്കുകയും നമുക്ക് അമിത വണ്ണവും, നമ്മുടെ വളരെ ഇമ്പോർട്ടൻ്റ് ഹോർമോൺ ആണ് തൈറോക്സിൻ എന്ന് പറയുന്നത്, ആ ഹോർമോണിൻ്റെ അളവ് കുറഞ്ഞാൽ നമുക്ക് ഓൾ ഓവർ നമുക്ക് ഫുൾ പ്രശ്നങ്ങളാണ് വരുന്നത്. അപ്പം ഇതൊക്കെ കുറയാനൊക്കെ ഉള്ള സാധ്യതകൾ ഉണ്ട്. സോ ഇതൊക്കെയാണ് ബേസിക്കായിട്ട് വരുന്ന ഡെഫിഷ്യൻസീസ്. അതുപോലെ തന്നെയാണ് സിങ്ക് ഡെഫിഷ്യൻസി. സിങ്ക് ഡെഫിഷ്യൻസി അത് ഇറ്റ് വിൽ റിസൾട്ട് ഇൻ ഇമ്മ്യൂൺ സിസ്റ്റം ഡിസ്ഫങ്ഷൻ ആണ്. എന്ന് വെച്ചാൽ നമുക്ക് രോഗ പ്രതിരോധം നമുക്ക് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ, നമുക്ക് എന്തെങ്കിലും മുറിവുകളൊക്കെ ഉണ്ടായ വൂണ്ട് ഹീലിംഗ് ഒക്കെ കുറയാൻ കുറയും. അപ്പം സിങ്ക് ഇല്ലെങ്കിൽ, അപ്പം സിങ്ക് അടങ്ങിയ ഭക്ഷണങ്ങൾ എന്തൊക്കെയാണ്? ഞണ്ട്, ഓയിസ്റ്റേഴ്സ്, ഷെൽ ഫിഷിനകത്തൊക്കെ നല്ല സിങ്ക് ഉണ്ട്. അതുപോലെ തന്നെ സീ ഫിഷിനകത്തും ഒക്കെയാണ് സിങ്ക് അടങ്ങിയ ഭക്ഷണങ്ങളുണ്ട്. അത് ഇപ്പം നമുക്ക് സിങ്ക് സപ്ലിമെൻറ്റേഷനും അവൈലബിൾ ആണ്. അതൊരു 10 mg പെർ ഡേ നമ്മളത് കഴിച്ചാൽ നല്ലതായിരിക്കും. അതുപോലെ മെഗ്നീഷ്യം, മെഗ്നീഷ്യം ഡെഫിഷ്യൻസിയും കോമൺ. അപ്പം മെഗ്നീഷ്യം ഡെഫിഷ്യൻ

ഡെഫിഷ്യൻസി കണ്ടാലും നമുക്ക് എങ്ങനെ മനസ്സിലാവും എന്ന് വെച്ചാൽ അതും ഇറ്റ് വിൽ റിസൾട്ട് ഇൻ നമുക്ക് ബ്രിട്ടിൽ ആയിട്ടുള്ള നെയിൽസ് അങ്ങനെ വരും, ഹെയർ ലോസ് ഒക്കെ വരും. അപ്പം അതുപോലെ തന്നെ നമുക്ക് ബി പി ചേഞ്ചസും ഹാർട്ട് ബീറ്റിൻ്റെ ഇറഗുലാരിറ്റീസും ഒക്കെ മഗ്നീഷ്യം ഇല്ലായ്മ കൊണ്ടുവരും. ഇപ്പം മഗ്നീഷ്യം റിലേറ്റഡ് ഉള്ള ഫുഡ്സായിട്ട് നമുക്ക് ഹോൾ ഗ്രെയിൻ സീരിയൽസും ബെറീസും അങ്ങനെ

0: അപ്പം മുന്നേ ഡോക്ടർ പറഞ്ഞില്ലേ അനീമിയെ കുറിച്ച് പറഞ്ഞു. എനിക്ക് തോന്നുന്നു ഡോക്ടർ, ഈ സ്ത്രീകളെ കുട്ടികളെന്ന് പ്രായഭേദമന്യേ ഇന്ന് ഭയങ്കര കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒരു രോഗാവസ്ഥയാണല്ലേ അനീമിയ. അപ്പം ഈ അനീമിയനെ നമുക്ക് ആഹാരത്തിലൂടെ തന്നെ എങ്ങനെ നമുക്ക് അതിനെ പ്രതിരോധിക്കാം, അല്ലെങ്കിൽ എങ്ങനെ നമുക്ക് അതിനെ ടാക്കിൾ ചെയ്യാൻ പറ്റും?
1: അതെ, അനീമിയയുടെ പ്രിവലൻസ് എന്ന് പറയുന്നത് നമ്മുടെ നാഷണൽ ഹെൽത്ത് ഫാമിലി സർവേയുടെ റിസൾട്ട് അനുസരിച്ച് ഏകദേശം 57% സ്ത്രീകൾ നമ്മുടെ ഇന്ത്യയിൽ അനീമിക്കാണ്. അത് ഏകദേശം 15 മുതൽ 49 വയസ്സ് വരെ ഉള്ള സ്ത്രീകളെ എടുക്കുവാണെങ്കിൽ അത്രയും ആൾക്കാർ അനീമിക്കാണ്. അപ്പോൾ ശരിക്കും അനീമിയയ്ക്ക് വേണ്ടിയിട്ട് നമ്മുടെ കേരള ഗവൺമെൻറ് തന്നെ പ്രോഗ്രാമുകൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. വിവ പ്രോഗ്രാം, വിളർച്ചയിൽ നിന്ന് വളർച്ചയിലേക്ക് എന്ന് പറയുന്ന പ്രോഗ്രാം, അതിൽ നമ്മൾ അതിൽ ഫോക്കസ് ചെയ്യുന്നത് ബെറ്റർ എഡ്യൂക്കേഷൻ, നമ്മളുടെ സമൂഹത്തിലുള്ള എല്ലാ സ്ത്രീകളെയും കുട്ടികളെ എല്ലാവരെയും എഡ്യൂക്കേറ്റ് ചെയ്യുക, എങ്ങനെയാണ് അനീമിയ നമുക്ക് പ്രതിരോധിക്കാൻ സാധിക്കുന്നതെന്നുള്ളത്. അപ്പോൾ പ്രധാനമായിട്ടും ഭക്ഷണത്തിലൂടെ നമുക്കിതിനെ പ്രതിരോധിക്കാൻ സാധിക്കും. അതായത് ഭക്ഷണത്തിൽ രണ്ട് തരം സ്രോതസ്സുകളാണുള്ളത്. ഒന്ന് ആനിമൽ ബേസ്ഡ് സ്രോതസ്സുകൾ, അതായത് അതിനെ പറയുന്നത് ഹീം അയൺ എന്നാണ്, ഹീം അയൺ സോഴ്സുകളും പിന്നെ പ്ലാന്റ് ബേസ്ഡ് ആയിട്ടുള്ള സോഴ്സുകളും, അതായത് നോൺ ഹീം അയൺ സോഴ്സുകളും. അപ്പോൾ അയൺ മാത്രമല്ല അനീമിയയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്, അയണിൻ്റെ കൂടെ തന്നെ പ്രോട്ടീനും കൂടെ നന്നായി കഴിച്ചാലേ അനീമിയ നമുക്ക് തടയാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഓൾറെഡി ഡോക്ടർ പറഞ്ഞു, പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണങ്ങൾ എന്ന് പറയുന്നത് കൂടുതലും മീറ്റുകൾ, അല്ലെങ്കിൽ ചിക്കൻ, മുട്ട, പാൽ, പയറുവർഗ്ഗങ്ങൾ, ഇതൊക്കെ പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണങ്ങളാണ്. എന്നാൽ അയൺ അടങ്ങിയ ഭക്ഷണങ്ങൾക്ക് ചില വ്യത്യാസങ്ങളുണ്ട്. അതായത് അയൺ അടങ്ങുമ്പോൾ ഈ ആനിമൽ സോഴ്സിലുള്ള അയണുകൾ അബ്സോർബ് ചെയ്യണമെങ്കിൽ ഏകദേശം 15 മുതൽ 35% വരെ നമുക്ക് ബ്ലഡിൽ അത് അബ്സോർബ് ആകും. എന്നാൽ പ്ലാന്റ് ബേസ്ഡ് ആയിട്ടുള്ള സോഴ്സുകളിൽ നിന്ന് അയൺ അബ്സോർബ് ആകുന്നത് ഏകദേശം 2 മുതൽ 20% വരെ ഉള്ളൂ. അപ്പോൾ ആനിമൽ സോഴ്സിലുള്ള അയണുകൾ എന്ന് പറയുന്നത് കൂടുതലായിട്ട് അടങ്ങിയിട്ടുള്ളത് ഈ പറയുന്ന പോലെ തന്നെ ചിക്കൻ, മട്ടൺ, ബീഫ്, ഓയിസ്റ്റേഴ്സ്, അതുപോലെ തന്നെ ഷെൽ ഫിഷുകൾ, പിന്നെ കക്ക, ചിപ്പി, ഞണ്ട്, അങ്ങനെയുള്ള എല്ലാ ഭക്ഷണങ്ങളിലും ഉണ്ട്. അതുകൂടാതെ മുട്ടയിലും ഉണ്ട്. പാലിൽ അയണില്ല. എന്നാൽ നോൺ ഹീം അയണുള്ള ഭക്ഷണങ്ങൾ എന്ന് പറയുന്നത് പ്ലാന്റ് ബേസ്ഡ് ഭക്ഷണങ്ങളാണ്. അതായത് ഈ പയറുവർഗ്ഗങ്ങൾ, ഇലക്കറികൾ, അതുപോലുള്ള നട്സുകൾ, സീഡുകൾ, ഇതെല്ലാം ഇതൊക്കെ നമുക്ക് അബ്സോർബ് ചെയ്യണമെങ്കിൽ, ഞാൻ ആദ്യം പറഞ്ഞു അത് അബ്സോർബ് ചെയ്യുന്നത് വളരെ സ്ലോയിലാണ്. അപ്പോൾ നമ്മളതിൻ്റെ അബ്സോർപ്ഷനെ ബെറ്റർ ആക്കാനായിട്ട് അതിൻ്റെ കൂടെ ചില ഭക്ഷണങ്ങൾ ആഡ് ചെയ്യും. അതിലൊന്നാണ് വൈറ്റമിൻ സി അടങ്ങിയ ആഹാരങ്ങൾ. വൈറ്റമിൻ സി എന്ന് പറയുമ്പോൾ നമുക്കറിയാം നാരങ്ങ, നെല്ലിക്ക, അതുപോലെ തന്നെ ഓറഞ്ച്, ഇതൊക്കെ നമ്മൾ നോൺ ഹീം അയണുള്ള ആഹാരങ്ങളുടെ കൂടെ ചേർത്ത് കഴിക്കുവാണെങ്കിൽ നന്നായിട്ടിത് അബ്സോർബ് ആകും. അതുപോലെ തന്നെ ഫെർമെൻറ്റഡ് ഫുഡുകൾ, തൈര്, അതുപോലെ തന്നെ ഈ പുളിപ്പിച്ച അപ്പമൊക്കെ ഇല്ലേ, അങ്ങനെയുള്ള ഭക്ഷണങ്ങളാണെങ്കിൽ അയണുള്ള ഭക്ഷണങ്ങളുടെ കൂടെ കഴിച്ചു കഴിഞ്ഞാൽ അയൺ അബ്സോർപ്ഷൻ കുറച്ചുകൂടെ ബെറ്റർ ആകും. അതുപോലെ തന്നെ പയറുവർഗ്ഗങ്ങളൊക്കെ മുളപ്പിച്ച് കഴിക്കുക, ഒരു ദിവസം വെള്ളത്തിലിട്ട ശേഷം അത് മുളച്ച് വന്നിട്ട് മുളപ്പിച്ച ശേഷം കഴിക്കുവാണെങ്കിലും കുറച്ചുകൂടെ അബ്സോർപ്ഷൻ കിട്ടുന്നതാണ്. അതുപോലെ തന്നെ ചില ഭക്ഷണങ്ങൾ അയണിൻ്റെ അബ്സോർപ്ഷനെ തടയുന്നതുണ്ട്. അയണുള്ള ഭക്ഷണങ്ങളുടെ കൂടെ ചായ കുടിക്കുന്നു, കോഫി കുടിക്കുന്നു, അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അയണിൻ്റെ അബ്സോർപ്ഷൻ നന്നായിട്ട് കുറയും. അതുപോലെ തന്നെ പാലുൽപ്പന്നങ്ങൾ, ഇപ്പം കാൽഷ്യം ഉള്ള ആഹാരങ്ങളുടെ കൂടെ അയൺ കഴിക്കുമ്പോഴും അയണിൻ്റെ അബ്സോർപ്ഷൻ കുറയാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ അതുപോലെ തന്നെ ഫൈബർ അടങ്ങിയ ഭക്ഷണങ്ങൾ, നാരുകൾ അമിതമായിട്ട് അടങ്ങിയ ആഹാരങ്ങളുടെ കൂടെ നമ്മൾ കഴിക്കുകയാണെങ്കിലും അയണിൻ്റെ അബ്സോർപ്ഷൻ കുറയാനുള്ള സാധ്യതയുണ്ട്. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അയൺ അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുമ്പോൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്കൊരു പരിധിവരെ അയൺ അബ്സോർപ്ഷൻ കൂട്ടാനും സാധിക്കും. പിന്നെ ഒന്ന്, നമുക്ക് അനീമിയ എന്ന് പറയുന്നത് നമുക്കറിയാം പ്രഗ്നൻസി ടൈമിൽ, ഗർഭാവസ്ഥയിൽ ഓൾമോസ്റ്റ് 60% 70% ആളുകൾ അനീമിക്കാണ്. അപ്പം നമ്മൾ അങ്ങനെയുള്ള കേസിലാണെങ്കിൽ നമുക്ക് അനീമിയ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് ടാബ്ലറ്റ്സും കൊടുക്കാനായിട്ട് സാധിക്കും. ഏകദേശം 100 mg അയൺ ടാബ്ലറ്റ് കണ്ടെയ്നിങ് 60 mg ഓഫ് എലമെൻ്റൽ അയൺ 2 നേരമായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അനീമിയ നമുക്ക് പ്രതിരോധിക്കാനായിട്ട് സാധിക്കും. അപ്പം ഇതൊക്കെയാണ് നോർമലായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ.
2: സൗഖ്യം ആരോഗ്യം നമ്മളിലൂടെ.
3: സ്ത്രീകളിലെ ആരോഗ്യ പ്രശ്നങ്ങളും പരിഹാരങ്ങളും എന്ന വിഷയം ചർച്ച ചെയ്യുന്ന സൗഖ്യത്തിന്റെ ഈ അധ്യായത്തിന്റെ അടുത്ത ഭാഗം കേൾക്കാം അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം. DST സീഡ്, കൊച്ചിൻ ഷിപ്പ്യാർഡ്, CSR, പോഷണ ബോധവൽക്കരണ റേഡിയോ പ്രക്ഷേപണ പരിപാടി. സഹകരണം ഡോക്ടർ രശ്മി എച്ച് പൂജാര, ഡോക്ടർ ദിവ്യ ജേക്കബ്.
4: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM, എന്നും നിങ്ങൾക്കൊപ്പം.

സ്വദേശം എറണാകുളം. റേഡിയോ കൊച്ചി 90 FM കലാപ്രബോധിനി എന്ന പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ അവസരം കിട്ടി. വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആണ് അത് ഇന്ന് ഉണ്ടായത്. ശബ്ദം കൊണ്ട് നമുക്കൊരു പാട്ട് മാത്രമല്ല, പാട്ടെന്നതിലുപരി ഇപ്പം മിമിക്രി ആവാം, അങ്ങനെ എന്ത് കലാപരമായിട്ടുള്ള കഴിവുള്ളവർക്കാണെങ്കിലും റേഡിയോ കൊച്ചി 90 FM ബന്ധപ്പെടാം. കോൺടാക്ട് നമ്പർ ഇതാണ്: 6238810755. നമ്പർ ഒന്നുകൂടെ പറയാം: 6238810755. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

റേഡിയോ കൊച്ചി 90 FM കമ്മ്യൂണിറ്റി റേഡിയോയുടെ നവരാത്രി ദിനത്തോടനുബന്ധിച്ചുള്ള പ്രത്യേക പരിപാടിയായ ഉപാസനയിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് നമ്മെ പൂർണമായും സംഗീതത്തിന് സമർപ്പിച്ചുകൊണ്ടുള്ള ഒരു ദിനം. മനോഹരമായ ഒരു സരസ്വതി ഗാനത്തിലേക്ക്

നവരാത്രിയും സംഗീതവും തമ്മിലുള്ള ബന്ധം അഭേദ്യമാണ്. സംഗീതം കേൾക്കുമ്പോൾ ആദ്യം ഓർക്കുന്നത് ആ സ്വരത്തെയാണ്. ആ സ്വരത്തിന് പിന്നിലെ അറിവിനെയും കലാപ്രതിഭയെയും പ്രതിനിധീകരിക്കുന്ന ദേവതയാണ് സരസ്വതി. അതുകൊണ്ട് തന്നെ നവരാത്രിയിൽ സരസ്വതി ദേവിക്ക് പ്രത്യേകമായ പ്രാധാന്യമുണ്ട്.

സംഗീതം കേൾക്കുന്നതിലുമുപരി അത് അനുഭവിക്കുമ്പോഴാണ് അതിന്റെ സൗന്ദര്യം പൂർണ്ണമാകുന്നത്. മറ്റൊരു ദേവീഭാവവുമായി ഉപാസന വീണ്ടും നാളെ ഇതേ സമയം കേൾക്കാം.

ഉപാസന. പ്രാർത്ഥന നിർഭരരായ മനസ്സുകളുടെ നവരാത്രികളിൽ

0: വിജ്ഞാന ചെപ്പ്, ലോകവിശേഷങ്ങളും കൗതുക വർത്തമാനങ്ങളും കാതോരത്ത്.
1: റേഡിയോ കൊച്ചി 90 FM കമ്മ്യൂണിറ്റി റേഡിയോ തയ്യാറാക്കി അവതരിപ്പിക്കുന്ന വിജ്ഞാന ചെപ്പിലേക്ക് സ്വാഗതം. ഞാൻ നിക്കിത. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾ വളരെയധികം ശ്രദ്ധ നേടിയിട്ടുള്ള വിഷയങ്ങളിലേക്ക് നമുക്ക് കടന്നാലോ. 2026 നൊബേൽ സമ്മാന ജേതാക്കളെ പ്രഖ്യാപിച്ചതായിട്ടാണ് വാർത്ത. ശാസ്ത്രം, സാഹിത്യം, സമാധാനം, സാമ്പത്തിക ശാസ്ത്രം തുടങ്ങിയ മേഖലകളിലെ സംഭാവനകൾക്കാണ് പുരസ്കാരങ്ങൾ നൽകുന്നത്. വിജയികൾക്ക് ഏകദേശം 1.2 ദശലക്ഷം $ സമ്മാനമായിട്ട് ലഭിക്കുന്നത്. സ്റ്റോക്ക്ഹോമിലും ഓസ്ലോയിലും നടക്കുന്ന ചടങ്ങുകളിൽ വെച്ചായിരിക്കും ഈ പുരസ്കാരങ്ങൾ സമ്മാനിക്കുക. വൈദ്യശാസ്ത്രം, അതായത് തലച്ചോറിലെ നാഡീകോശങ്ങളെ പ്രകാശം ഉപയോഗിച്ച് നിയന്ത്രിക്കാൻ സഹായിക്കുന്ന ഒപ്റ്റോജനറ്റിക് സാങ്കേതിക വിദ്യയുടെ വികസനത്തിന് കാൾ ഡേസോ, പീറ്റർ ഹേജ്മാൻ, ജോർജ് നാഗിൽ എന്നിവർക്ക് പുരസ്കാരം നൽകുന്നതായി റിപ്പോർട്ട് പറയുന്നു. ഭൗതിക ശാസ്ത്രം, അന്റാർട്ടിക്കയിലെ ഐസ് ക്യൂബ് ന്യൂട്രീനോ ഒബ്സർവേറ്ററി ഉപയോഗിച്ച് ഉയർന്ന ഊർജമുള്ള ന്യൂട്രീനോകളെ കണ്ടെത്തിയതിന് വിസ്കോൺസിൻ സർവകലാശാലയിലെ ഫ്രാൻസിസ് ഹാൽസിന് പുരസ്കാരം നൽകിയതായി വാർത്ത പറയുന്നു. രസതന്ത്രം, അസിമെട്രിക് സിന്തസിസ് മേഖലകളിലെ സംഭാവനകൾക്ക് ഹെൻറി ബി കാഗൻ, കെൻസോ സുവായി എന്നിവർക്ക് പുരസ്കാരം നൽകി. സാഹിത്യം, കവിതയും പുരാണങ്ങളും സമകാലിക ജീവിതവുമായി സമന്വയിപ്പിച്ച രചനകൾക്ക് കനേഡിയൻ എഴുത്തുകാരി ആൻ കാൾസിന് പുരസ്കാരം നൽകിയതായി വാർത്ത പറയുന്നു. സമാധാനം, മനുഷ്യാവകാശ സംരക്ഷണത്തിനും വംശഹത്യയ്ക്കുമെതിരായിട്ടുള്ള നിയമ പോരാട്ടങ്ങൾക്ക് നൽകിയ സംഭാവനകൾക്ക് മുൻ UN മനുഷ്യാവകാശ ഹൈക്കമ്മീഷണർ, ഇന്ത്യൻ വംശജൻ നവനീതം നവി പിള്ളേക്ക് പുരസ്കാരം നൽകിയതായിട്ടാണ് റിപ്പോർട്ട്. 2008 മുതൽ 2014 വരെ അവർ ഈ പദവിയിൽ സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. സാമ്പത്തിക ശാസ്ത്രം, സാമ്പത്തിക അസ്ഥിരത കുറയ്ക്കാനും സ്ഥിരത കൈവരിക്കാനുമുള്ള പുതിയ മൈക്രോ എക്കണോമിക് മാതൃകകൾ വികസിപ്പിച്ചതിന് റോബർട്ട് ഇ ഹാൾ, മൈക്കിൾ വുഡ്ഫോർഡ് എന്നിവർക്ക് പുരസ്കാരം ലഭിച്ചതായി പറയുന്നു. സൈബേരിയയിലെ പ്ലേഗ് ഗവേഷണ സ്ഥാപനത്തിലെ ഗവേഷക ദാരിയ ഷിൽപോവ ന്യൂമോണിയ ബാധിച്ച് മരിച്ചതിനെ തുടർന്ന് 200 പേരെ നിരീക്ഷണത്തിലാക്കി. പ്ലേഗ് ബാധയുണ്ടെന്ന സംശയത്തെ തുടർന്നായിരുന്നു ഈ ഒരു നടപടി. എന്നാൽ രോഗബാധ ഇതുവരെ സ്ഥിരീകരിച്ചിട്ടൊന്നുമില്ല. കടുത്ത ന്യൂമോണിയയെ തുടർന്ന് September 29 ദാരിയനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. വെന്റിലേറ്ററിലായിരുന്നു അവർ. 2 ശേഷം അവർ മരിക്കുകയുണ്ടായി. ബാക്ടീരിയ അടങ്ങിയ ടെസ്റ്റ് ട്യൂബ് അബദ്ധത്തിൽ പൊട്ടിപ്പോയതായി ദാരിയ മെഡിക്കൽ ജീവനക്കാരോട് പറഞ്ഞിരുന്നു. ഒമാൻ തീരത്ത് പനാമ രജിസ്ട്രേഷനിലുള്ള MT on Peace എന്ന വാണിജ്യ കപ്പലിന് നേരെ ആക്രമണം നടന്നു. 11 ഇന്ത്യക്കാരുൾപ്പെടെ 12 ജീവനക്കാർക്ക് പരിക്കേറ്റിട്ടുണ്ടായിരുന്നു. ഇവരെ അടിയന്തര ചികിത്സയ്ക്കായിട്ട് ഒമാനിലുള്ള ഒരു ആശുപത്രിയിൽ എത്തിച്ചിട്ടുണ്ട്. കപ്പലിലെ ആകെ 19 ജീവനക്കാരിൽ 17 ഇന്ത്യക്കാരാണ്. ജീവനക്കാർക്കും കപ്പലുകൾക്കും സിവിലിയൻ അടിസ്ഥാന സൗകര്യങ്ങൾക്കും നേരെയുള്ള ആക്രമണങ്ങൾ അവസാനിപ്പിക്കണമെന്നാണ് ഇന്ത്യ ആവശ്യപ്പെടുന്നത്. രാജ്യാന്തര സമുദ്രപാതകളിലൂടെയുള്ള സുരക്ഷിത ഗതാഗതവും വ്യാപാരവും എത്രയും വേഗം പുനർസ്ഥാപിക്കുമെന്നും ഇന്ത്യ വ്യക്തമാക്കി. വിയറ്റ്നാമിലെ ഹോച്ചി മിൻ സിറ്റിയിൽ ഇറച്ചിക്കായിട്ട് പൂച്ചകളെ മോഷ്ടിച്ചിട്ട് വിൽപ്പന നടത്തിയ സംഘത്തിന് 12 പോലീസ് അറസ്റ്റ് ചെയ്തു. ഏകദേശം 2700 പൂച്ചകളെയാണ് സംഘം മോഷ്ടിച്ചതെന്നാണ് റിപ്പോർട്ട്. പൂച്ചകളെ പിടിക്കാനായിട്ട് കെണികളും രോമം നീക്കം ചെയ്യാനായിട്ടുള്ള യന്ത്രങ്ങളും അതുപോലെ തന്നെ തൂക്കുപകരണങ്ങളും പിടിച്ചെടുത്തു. രാത്രിയിൽ ബൈക്കുകളിൽ ചെറിയ സംഘങ്ങളായിട്ടാണ് ഇവർ പോവുക. എന്നിട്ട് പൂച്ചകളെ മോഷ്ടിച്ചെടുക്കും. വീടുകളിന് പുറത്ത് മീൻ കഷ്ണങ്ങൾ വെച്ച് കെണികൾ സ്ഥാപിച്ചിട്ടാണ് ഇവർ തട്ടിയെടുക്കുന്നത്. July 8 ഡോങ്ടാൻ കമ്മ്യൂണിൽ നടത്തിയ പരിശോധനയിൽ 50 കണ്ടെത്തിയത്. തുടർന്നുള്ള ചോദ്യം ചെയ്യലിലാണ് 1000 പൂച്ചകളെ മോഷ്ടിച്ചു വിറ്റതായിട്ട് പ്രതികൾ വെളിപ്പെടുത്തിയിട്ടുള്ളത്. മധ്യ അമേരിക്കൻ രാജ്യമായ പനാമയിൽ ലാ ട്രൊണോസയുടെ വടക്കുഭാഗത്തായിട്ട് 6.0 തീവ്രത രേഖപ്പെടുത്തി.

നടത്തിയിട്ടുള്ള ഭൂകമ്പം ഉണ്ടായതായിട്ട് US ജിയോളജിക്കൽ സർവേ അറിയിച്ചു. ഇതിനു മുമ്പ് പനാമയുടെ തെക്കൻ തീരത്തും ശക്തമായ ഭൂകമ്പം ഉണ്ടായിട്ടുണ്ട്. ആദ്യം 8.0 തീവ്രത കണക്കിലാക്കിയ ഭൂകമ്പം പിന്നീട് 7.6 ആയിട്ട് തിരുത്തി. ഏകദേശം 10 കിലോമീറ്റർ ആഴത്തിലായിരുന്നു പ്രഭവ കേന്ദ്രം. പനാമ സിറ്റിയിൽ നിന്ന് ഏകദേശം 200 കിലോമീറ്റർ തെക്കു പടിഞ്ഞാറ് മാറിയിട്ടായിരുന്നു ഈ ഒരു ഭൂകമ്പം. നിരവധി കെട്ടിടങ്ങൾക്കും വാഹനങ്ങൾക്കുമൊക്കെ നാശനഷ്ടമുണ്ടായി. ഭൂകമ്പത്തെ തുടർന്ന് സ്കൂളുകൾ അടയ്ക്കുകയും പനാമ സിറ്റി മെട്രോ സർവീസുകൾ നിർത്തിവെക്കുകയും ചെയ്തു. അയൽ രാജ്യമായിട്ടുള്ള കോസ്റ്റാറിക്കയിലും ഭൂചലനം അനുഭവപ്പെട്ടതായി റിപ്പോർട്ട് ചെയ്തു. ലിയോ മാർപ്പാപ്പയ്ക്ക് ശ്വാസകോശത്തിൽ അർബുദം സ്ഥിരീകരിച്ചതായി റിപ്പോർട്ട്. അദ്ദേഹത്തിന് ഏകദേശം 71 വയസ്സാണ്. വലത്ത് ശ്വാസകോശത്തിന്റെ താഴ്ഭാഗം ശസ്ത്രക്രിയയിലൂടെ നീക്കം ചെയ്തതായിട്ടും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ശ്വാസകോശത്തിൽ ഉണ്ടായിട്ടുള്ള ഒരു ചെറിയ മുഴ പരിശോധിച്ചപ്പോഴാണ് അഡിനോ കാർസിനോമ എന്ന അർബുദം കണ്ടെത്തിയത്. 90 മിനിറ്റ് നീണ്ട ഒരു സർജറി ആയിരുന്നു ഇത്. ഈ അർബുദം മറ്റു ഭാഗങ്ങളിലേക്ക് വ്യാപിച്ചിട്ടില്ലെന്നും തുടർ ചികിത്സ പരിമിതമായിരിക്കുമെന്നും റിപ്പോർട്ട് പറയുന്നുണ്ട്. ജർമ്മനിയിലെ കൊളോൺ നഗരത്തിൽ ഹ്യൂമനോയിഡ് റോബോട്ട് 16-കാരിയെ മോശമായി സ്പർശിച്ചു എന്ന പരാതിയിൽ റോബോട്ടിന്റെ ഉടമയും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ കൂട്ടുകാരനെയും അറസ്റ്റ് ചെയ്തു. ഏകദേശം 1.2 മീറ്റർ ഉയരമുള്ള ഒരു ചൈനീസ് നിർമ്മിത യൂണിട്രി R1 എയർ റോബോട്ടാണ് സംഭവത്തിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. മുൻകൂട്ടി പ്രോഗ്രാം ചെയ്യാൻ പറ്റുന്ന ചലനങ്ങളിലൂടെയോ റിമോട്ട് കൺട്രോൾ ഉപയോഗിച്ചിട്ടോ ആണ് ഈ റോബോട്ടിനെ പ്രവർത്തിപ്പിക്കുക. അങ്ങനെ ആരെങ്കിലും പുറത്തുനിന്ന് നിയന്ത്രിച്ചതാണോ എന്ന് അന്വേഷിച്ചു വരികയാണ്. റോബോട്ടുകളുടെ സുരക്ഷാ നിയന്ത്രണങ്ങൾ സംബന്ധിച്ച ചർച്ചകൾക്കും സംഭവം വഴിവെച്ചിട്ടുണ്ട്. വിമാന ജീവനക്കാരെയും പോലീസ് ഉദ്യോഗസ്ഥരെയും നഴ്സിനെയും ആക്രമിച്ച കേസിൽ ഹോളിവുഡ് നടി സെൽമ ബ്ലെയർ അറസ്റ്റിലായി. ലോസ് ഏഞ്ചൽസിൽ നിന്നിട്ടുള്ള വിമാനയാത്രയ്ക്കിടെ 2 ജീവനക്കാരെ നടി മർദ്ദിച്ചു. തുടർന്ന് ന്യൂയോർക്കിൽ വിമാനമിറങ്ങിയപ്പോൾ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഒരു വനിതാ പോലീസ് ഉദ്യോഗസ്ഥയുടെ മുഖത്തും നെഞ്ചിലും നടി ചവിട്ടിയതായും ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ നഴ്സിന് മർദ്ദനമേറ്റതായും റിപ്പോർട്ടിലുണ്ട്. മുൻപും വിമാനയാത്രയ്ക്കിടെ നടി പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെന്നാണ് വിവരം. ക്രൂവൽ ഇന്റൻഷൻസ്, ലീഗലി ബ്ലോണ്ട്, ഹെൽ ബോയ് തുടങ്ങിയ ചിത്രങ്ങളിലൂടെ ശ്രദ്ധേയയാണ് സെൽമ ബ്ലെയർ. തെക്കു പടിഞ്ഞാറൻ പാകിസ്ഥാനിലെ ബലോചിസ്ഥാൻ സ്ഥലത്തുള്ള സൈനിക പരിശീലന വിമാനം തകർന്നു വീണ് 2 പൈലറ്റുമാർ മരിച്ചു. നവാൻകിലി നഗരത്തിന് സമീപമാണ് ഈ ഒരു അപകടമുണ്ടായത്. സാങ്കേതിക തകരാറാണ് ഇതിന് കാരണം. പാകിസ്ഥാനിൽ വിമാന അപകടങ്ങൾ ആവർത്തിക്കുന്നതായിട്ടും ഇത്തരം അപകടങ്ങളുടെ അന്വേഷണ വിവരങ്ങൾ പലപ്പോഴും പുറത്തുവിടാത്തതായിട്ടും റിപ്പോർട്ടുകൾ പറയുന്നുണ്ട്. അമേരിക്കയിലെ ടെനസീൻ സംസ്ഥാനത്ത് വധശിക്ഷ നടപ്പാക്കുന്നതിനിടെ വിഷം കുത്തിവെച്ചിട്ടും മരിക്കാതിരുന്ന വനിതാ തടവുകാരി ക്രിസ്റ്റ പൈക്ക് ആശുപത്രിയിൽ നിന്ന് ജയിലിലേക്ക് മടങ്ങി. സെപ്റ്റംബർ 30 വധശിക്ഷ നടപ്പാക്കാൻ 2 തവണ മാരകമായിട്ടുള്ള വിഷം കുത്തിവെച്ചിട്ടും അവർ രക്ഷപ്പെടുകയായിരുന്നു. ഈ സംഭവത്തെ തുടർന്ന് വധശിക്ഷ നടപ്പാക്കാനുള്ള രീതിയെക്കുറിച്ചും വലിയ വിവാദങ്ങൾ ഉയർന്നിട്ടുണ്ടായിരുന്നു. തുടർന്ന് സംസ്ഥാനത്തെ വധശിക്ഷകൾ ഗവർണർ താൽക്കാലികമായിട്ട് നിർത്തിവെക്കാനും ഇടയുണ്ടായി. 1 ആഴ്ചയിലധികം ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു ക്രിസ്റ്റ. ആളുടെ ചികിത്സ ജയിലിലും തുടരും. വിഷം കുത്തിവെച്ചിട്ടും വധശിക്ഷ പരാജയപ്പെട്ട സംഭവം അമേരിക്കയിലെ വധശിക്ഷാ നടപടികളുടെ സുരക്ഷയും വിശ്വാസ്യതയും സംബന്ധിച്ച ചർച്ചകൾക്ക് വഴിവെച്ചിട്ടുണ്ട്. ചൈനയിലുള്ള ചാങ്ഷ നഗരത്തിൽ പാർക്കിംഗ് സ്ഥലങ്ങൾ കൂട്ടത്തോടെ വാങ്ങിയിട്ട് വൻ ലാഭം നേടിയിട്ടുള്ള ഒരു യുവതി ഭയങ്കര ശ്രദ്ധ നേടിയിട്ടുണ്ട്. 2018 വു എന്ന് പറഞ്ഞ യുവതി ഒരു പാർപ്പിട സമുച്ചയത്തിന്റെ ഏകദേശം 200 വാഹനങ്ങൾക്ക് പാർക്ക് ചെയ്യാവുന്ന സ്ഥലങ്ങൾ ഒരുമിച്ച് വാങ്ങുകയായിരുന്നു. ആ സ്ഥലം അത്ര ഡെവലപ്ഡ് അല്ലാത്തതുകൊണ്ടും അതിന്റെ ഓണേഴ്സിന് വളരെയധികം കടക്കെടുതി ഉള്ളതുകൊണ്ടും അവരും ആ വിൽപ്പനയ്ക്ക് തയ്യാറായി. എന്നാൽ വർഷങ്ങൾക്ക് ശേഷം ഈ സ്ഥലങ്ങളിൽ വീടുകളെല്ലാം വിറ്റുപോയി. അപ്പൊ എന്താ, വളരെയധികം ആവശ്യക്കാർ വർദ്ധിച്ചു. ഇതോടെ യുവതി പാർക്കിംഗ് സ്ഥലങ്ങൾ ഉയർന്ന നിരക്കിൽ വാടകയ്ക്ക് നൽകുകയും ചിലത് വലിയ തുകയ്ക്ക് വിൽക്കുകയും ചെയ്തു. ഇടപാടുമായി ബന്ധപ്പെട്ട തർക്കം കോടതിയിൽ എത്തിയെങ്കിലും യുവതിക്ക് അനുകൂലമായ തീരുമാനമുണ്ടായതായിട്ടാണ് റിപ്പോർട്ട്. പലതരത്തിലുള്ള സൈബർ ആക്രമണങ്ങളെ കുറിച്ച് കേട്ടിട്ടുണ്ടെങ്കിലും ഫ്രാൻസിലെ 100-ലേറെ സൂപ്പർ മാർക്കറ്റുകളിലെ ഫ്രിഡ്ജും ഫ്രീസറും ലക്ഷ്യമിട്ടിട്ടുള്ള ഒരു സൈബർ ആക്രമണം ഇതാദ്യമായിട്ടാണ്. അതായത് ഈ ഫ്രിഡ്ജിലെയും ഫ്രീസറുകളിലെയും ടെമ്പറേച്ചർ ഏകദേശം 50 ഡിഗ്രിയോളം കൂട്ടി. അതോടുകൂടി ഈ ഫുഡ് പ്രോഡക്ട്സ് എല്ലാം നശിക്കാനിടയായി. ചില കടകളിൽ തീപിടുത്തവും ഉണ്ടാവാൻ ഇടയായി. ഇന്റർമാച്ച്, നെറ്റോ, കാഫോ, മോണോപ്രിക്സ്, കോപ്പറേറ്റീവ് വ്യൂ എന്നീ ബ്രാൻഡ്സിനാണ് ഈ ആക്രമണം ബാധിച്ചത്.
ഇന്റർനെറ്റുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ഫ്രിഡ്ജുകൾക്കും ഫ്രീസറുകൾക്കും

ആണ് ഈ ഒരു ആക്രമണം എഫക്ട് ചെയ്തത്. റഷ്യയുടെ തെക്കൻ തീരപ്രദേശമായ സോച്ചിക്ക് സമീപം കരിങ്കടലിൽ സർവീസ് നടത്തിയിരുന്ന എണ്ണ കപ്പലിന് നേരെ യുക്രൈൻ ഡ്രോൺ ആക്രമണം. കപ്പലിലുണ്ടായിരുന്ന 23 ഇന്ത്യൻ ജീവനക്കാരെയും സുരക്ഷിതമായി രക്ഷപ്പെടുത്തിയതായിട്ടാണ് റഷ്യൻ ഗതാഗത മന്ത്രാലയം അറിയിക്കുന്നത്. ലൈബീരിയ പതാകയുടെ എണ്ണ കപ്പലിന് നേരെ നാവിക ഡ്രോണുകൾ ഉപയോഗിച്ചിട്ടായിരുന്നു ഈ ഒരു ആക്രമണം. ജീവനക്കാരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചതായിട്ടും റിപ്പോർട്ടുകളിൽ പറയുന്നുണ്ട്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ വിമർശിക്കുന്ന പ്രതിമ യൂറോപ്യൻ പാർലമെന്റിന് മുന്നിൽ സ്ഥാപിക്കാനിടയുണ്ടായി. ഡാനിഷ് കലാകാരനായിട്ടുള്ള ജെൻസ് ഗാൽഷിയോഡ് നിർമ്മിച്ച 8 അടി ഉയരമുള്ള ഒരു പ്രതിമയ്ക്ക് ദ ഓറഞ്ച് പ്ലേക്ക് എന്നാണ് പേരിട്ടിട്ടുള്ളത്. 23 ക്യാരറ്റ് സ്വർണം പൂശിയിട്ടുള്ള ഒരു പ്രതിമയാണിത്. ഒരു കൈയിൽ ഗോൾഫ് ക്ലബും മറു കൈയിൽ തുലാസമേന്തിയ ട്രംപിനെയാണ് ചിത്രീകരിക്കുന്നത്. ട്രംപിന്റെ വിദേശ നയങ്ങൾക്കും പരിസ്ഥിതി നയങ്ങൾക്കുമെതിരെയായിട്ടുള്ള വിമർശനമാണ് ശില്പത്തിലൂടെ ഉന്നയിക്കുന്നതെന്നാണ് കലാകാരൻ വ്യക്തമാക്കുന്നത്. ലോകക്രമത്തിനും ജനാധിപത്യത്തിനും കാലാവസ്ഥാ പ്രതിസ്ഥിതി നേരിടാനുള്ള കൂട്ടായ ശ്രമങ്ങൾക്കും ട്രംപ് ഭീഷണിയാണെന്നും അദ്ദേഹം പറയുന്നുണ്ട്. രണ്ടായിരത്തി 2009 ടെക്സസിലെ ഫോർട്ട് ഹുഡ് സൈനിക താവളത്തിൽ വെടിവെപ്പ് നടത്തി 13 പേരെ കൊലപ്പെടുത്തിയ നിദാൽ ഹസന്റെ വധശിക്ഷ ഡിസംബർ 3 ഫയറിംഗ് സ്ക്വാഡ് വഴി നടത്തപ്പെടാനാണ് US പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെങ്സെത് പ്രഖ്യാപിച്ചത്. ശിക്ഷ എല്ലാവർക്കും കാണാനായി പെന്റഗൺ ലൈവ് സ്ട്രീമിംഗ് ഒരുക്കുമെന്നും വാർത്തയിൽ പറയുന്നുണ്ട്. 1945 ശേഷം അമേരിക്കയിൽ ഫയറിംഗ് സ്ക്വാഡ് വഴി വധശിക്ഷ നടപ്പാക്കുന്ന ആദ്യ സംഭവമാണിത്. എന്നാൽ ഈ ലൈവ് സ്ട്രീമിങ്ങിനുള്ള പെർമിഷൻ പൂർണ്ണമായും ലഭിച്ചിട്ടില്ല. അതിനെതിരെ മനുഷ്യാവകാശ കമ്മീഷനും മുൻപോട്ട് വന്നിട്ടുണ്ട്. ഇന്ത്യൻ IT കമ്പനികൾക്കുൾപ്പെടെ 8 പ്രമുഖ കമ്പനികളിൽ ഗ്രീൻ കാർഡ് നടപടികൾ മരവിപ്പിച്ച അമേരിക്കൻ തീരുമാനത്തിനെതിരെ ഇന്ത്യ വിമർശനമുയർത്തുന്നു. ഈ നടപടി ഇരു രാജ്യങ്ങളുടെയും പൊതുവായ ലക്ഷ്യങ്ങൾക്ക് സഹായകരമല്ലെന്നാണ് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കുന്നത്. US വൈസ് പ്രസിഡന്റ് JD Vance ഇന്ത്യൻ പ്രൊഫഷണലുകളെ കരാർ അടിമകളെന്നും വിശേഷിപ്പിച്ചിരുന്നു. ഇതിനെതിരെയും ഇന്ത്യ പ്രതികരിച്ചിട്ടുണ്ട്. വിദേശ ജീവനക്കാരുടെ എണ്ണം കുറയ്ക്കാനുള്ള അമേരിക്കയുടെ വിപുലമായ നീക്കത്തിന്റെ ഭാഗമാണിതെന്നാണ് പറയുന്നത്. ഫ്ലൈദുബായ് വിമാനം തകർക്കാനുള്ള സഹ പൈലറ്റിന്റെ ശ്രമം പരാജയപ്പെടുത്തിയ ഇന്ത്യൻ പൈലറ്റ് ക്യാപ്റ്റൻ സ്മിത്ത് മച്ചാറിന് ഇസ്രായേലിന്റെ പരമോന്നത സിവിലിയൻ ബഹുമതി നൽകുമെന്ന് പ്രസിഡന്റ് ഐസക് ഹെർസോക് പ്രഖ്യാപിച്ചതായിട്ട് റിപ്പോർട്ട്. വിമാനത്തിലുണ്ടായിരുന്ന 6 പേരുടെ ധീരതയെ ആദരിക്കുന്ന ചടങ്ങിലായിരുന്നു ഈ ഒരു പ്രഖ്യാപനം. സ്മിത്ത് മച്ചാറിന്റെ സമയോചിതമായ ഇടപെടല് കാരണം വലിയൊരു ദുരന്തമാണ് ഒഴിവായത്. ഇദ്ദേഹം സുഖം പ്രാപിച്ചതിനു ശേഷം പ്രസിഡൻഷ്യൽ അവാർഡ് ഫോർ സിവിലിയൻ ഹീറോയിസം സമ്മാനിക്കുമെന്നും അറിയിച്ചു. ജർമ്മനിയിലെ ഫ്രാങ്ക്ഫർട്ടിൽ നിന്ന് ഡൽഹിയിലേക്ക് പുറപ്പെട്ടിട്ടുള്ള ഒരു എയർ ഇന്ത്യ വിമാനം സുരക്ഷാ മുന്നറിയിപ്പ് കാരണം ജയ്പൂർ വിമാനത്താവളത്തിൽ അടിയന്തരമായിട്ട് ഇറക്കി. A1-2030 എന്ന വിമാനമാണ് അടിയന്തരമായിട്ട് ഇറക്കാനിടയായത്. വിമാനം സുരക്ഷിതമായി ഇറക്കിയ ശേഷം യാത്രക്കാരെയും ജീവനക്കാരെയും ഒഴിപ്പിക്കാനായി. പിന്നീട് പോലീസും ബോംബ് സ്ക്വാഡും ചേർന്ന് പരിശോധന ആരംഭിക്കാനും ഇടയായിട്ടുണ്ടായിരുന്നു. വിമാനം റാഞ്ചുമെന്ന അഭ്യൂഹമാണ് അടിയന്തര ലാൻഡിങ്ങിന് കാരണമായത്. ₹2000 മുകളിലുള്ള വാണിജ്യ UPI ഇടപാടുകൾക്ക് ചാർജ് ഏർപ്പെടുത്താനുള്ള തീരുമാനം നീട്ടിവെച്ചതായിട്ടാണ് റിപ്പോർട്ട്. ഒക്ടോബർ 15 നടപ്പാക്കാൻ നിശ്ചയിച്ചിരുന്ന ഈ ഒരു തീരുമാനം ഉത്സവകാലം കണക്കിലെടുത്താണ് മാറ്റിവെച്ചത്. പുതിയ തീയതി January 1 സൂചനകൾ. ₹2000 താഴെയുള്ള വാണിജ്യ ഇടപാടുകൾക്ക് മാത്രമായിരിക്കും ചാർജ് ഈടാക്കുക. വ്യക്തികൾ തമ്മിലുള്ള ട്രാൻസാക്ഷൻസിനൊന്നും ചാർജ് ഏർപ്പെടുത്തുന്നില്ല എന്നാണ് തീരുമാനം. UPI QR കോഡ് വഴി പണം സ്വീകരിക്കുന്ന ചെറുകിട വ്യാപാരികൾക്കും ഇളവുകളുണ്ട്. കേന്ദ്ര IT മന്ത്രാലയത്തിലെ മുൻ ഉദ്യോഗസ്ഥനിൽ നിന്ന് 1.5 കോടി രൂപ തട്ടിയെടുത്ത കേസിൽ കംബോഡിയൻ സംഘവുമായി ബന്ധമുള്ള 11 പേരെ ഡൽഹി പോലീസ് അറസ്റ്റ് ചെയ്തു. മുൻ സയന്റിസ്റ്റും ഡയറക്ടറുമായ പ്രദീപ് കുമാർ ദാസ് ആണ് തട്ടിപ്പിനിരയായത്. August 14 ATS NIA ഉദ്യോഗസ്ഥരാണെന്ന് സ്വയം പരിചയപ്പെടുത്തിയ തട്ടിപ്പുകാർ ഫോണിൽ ബന്ധപ്പെട്ട് കള്ളപ്പണം വെളുപ്പിക്കുന്ന കേസിൽ അദ്ദേഹത്തിന്റെ ആധാർ വിവരങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയായിരുന്നു. അറസ്റ്റ് ഒഴിവാക്കാൻ ബാങ്കിലെ പണം പരിശോധനയ്ക്കായി കൈമാറണമെന്നും അവർ ആവശ്യപ്പെട്ടു. അങ്ങനെയാണ് അദ്ദേഹം പറ്റിക്കപ്പെട്ടത്.
കഴിഞ്ഞ 5 വർഷത്തിനിടെ ഈ സംഘവുമായി ബന്ധപ്പെട്ടവർ

ഡിജിറ്റൽ അറസ്റ്റ് തട്ടിപ്പിലൂടെ 73 കോടി രൂപ തട്ടിയെടുത്തതായിട്ടും റിപ്പോർട്ടിലുണ്ട്. തെക്കൻ നൈജീരിയയിൽ 25 യാത്രക്കാരും 7 ജീവനക്കാരുമായി സഞ്ചരിച്ച സൈനിക വിമാനം തകർന്നു വീണ് 32 പേര് മരിച്ചു. സാമ്പത്തിക തലസ്ഥാനമായിട്ടുള്ള ലഗോസിലേക്കുള്ള യാത്രക്കിടെ ഓണ്ടോ സംസ്ഥാനത്തെ ഇക്ബക്കോഡ മേഖലയിലാണ് അപകടമുണ്ടായത്. ഈഡോ സംസ്ഥാനത്തുനിന്ന് പുറപ്പെട്ട വിമാനം പകുതി ദൂരം പിന്നിട്ടപ്പോഴായിരുന്നു ഈ ഒരു അപകടം. ATR 42 വിഭാഗത്തിൽപ്പെട്ട വിമാനമാണ് തകർന്നത്. അപകടത്തിനു പിന്നാലെ സൈന്യം തിരച്ചിലും രക്ഷാപ്രവർത്തനവും ആരംഭിച്ചു. നാവികസേനാ താവളത്തിന് സമീപത്തുനിന്നാണ് വിമാനത്തിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയത്. ഡൽഹിയിൽ നിന്ന് ചെന്നൈയിലേക്ക് പറന്ന ഇൻഡിഗോ വിമാനത്തിലെ ലഗേജ് കമ്പാർട്ട്മെന്റിൽ സൂക്ഷിച്ചിരുന്ന പവർ ബാങ്കിന് തീപിടിക്കാനിടയുണ്ടായി. സംഭവത്തെ തുടർന്ന് വിമാനം ഹൈദരാബാദ് വിമാനത്താവളത്തിലെ അടിയന്തരമായിട്ട് ഇറക്കി. പവർ ബാങ്കിൽ ഉണ്ടായിട്ടുള്ള തകരാറാണ് ഈയൊരു സ്ഫോടനത്തിന് കാരണം. വിമാനത്തിനുള്ളിൽ തീപിടിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. സംഭവത്തിൽ ആർക്കും പരിക്കൊന്നും ഏറ്റിട്ടില്ല. യാത്രക്കാരുടെയും ജീവനക്കാരുടെയും സുരക്ഷ ഉറപ്പാക്കാൻ വേണ്ടിയിട്ട് പവർ ബാങ്കുകൾ കൂടെ കൊണ്ടുവരാതിരിക്കാൻ വിമാന കമ്പനികൾ നിർദ്ദേശിക്കുന്നുണ്ട്. മഹാരാഷ്ട്രയിലെ മുംബൈ നഗരത്തിൽ കടുത്ത ചൂടിനെ തുടർന്ന് ജനജീവിതം വളരെ ബുദ്ധിമുട്ടിലാണ്. 8 വർഷത്തിനിടയിൽ ഏറ്റവും ചൂടേറിയിട്ടുള്ള ഒരു ഒക്ടോബർ മാസമാണ് ഇത്. ഈ പകൽ സമയത്ത് ദീർഘനേരം വെയിലിൽ ഏൽക്കുന്നത് ഒഴിവാക്കണമെന്നും സൂര്യാഘാത സാധ്യതകൾ ഉണ്ടെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. നഗരത്തിലെ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. കടലിൽ നിന്നുള്ള തണുത്ത കാറ്റിന്റെ വരവ് കുറഞ്ഞതാണ് അസാധാരണ ചൂടിന് കാരണമെന്നാണ് വിലയിരുത്തൽ. ഒക്ടോബർ 3 കാലവർഷം പിന്മാറിയതും വടക്കുകിഴക്കൻ മേഖലയിലുള്ള വരണ്ട കാറ്റും കൊങ്കൻ തീരത്തെ കടൽക്കാറ്റ് ദുർബലമാക്കി. അതേസമയം ചില പ്രദേശങ്ങളിൽ ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ദേശീയ ആവശ്യ മരുന്നുവില നിയന്ത്രണ പട്ടികയിൽ ഉൾപ്പെടാത്ത ക്യാൻസർ മരുന്നുകളുടെ വ്യാപാര ലാഭം പരമാവധി ചില്ലറ വിൽപ്പന വിലയുടെ 30% പരിമിതപ്പെടുത്താനായിട്ട് കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. NPPA അതായത് നാഷണൽ ഫാർമസ്യൂട്ടിക്കൽ പ്രൈസിംഗ് അതോറിറ്റിയാണ് ഈ ഒരു ഉത്തരവ് ഇറക്കിയത്. ഇതിലൂടെ ചില മരുന്നുകളുടെ പരമാവധി ചില്ലറ വിലയിൽ 70% വരെ കുറവുണ്ടാകുമെന്നും കണക്കുകൂട്ടലുണ്ട്. എന്നാൽ ഈ നടപടി രോഗികൾക്ക് കാര്യമായിട്ടുള്ള ഗുണം ചെയ്യില്ലെന്നാണ് വർക്കിംഗ് ഗ്രൂപ്പ് ഓൺ ആക്സസ് ടു ട്രീറ്റ്മെന്റ് ആൻഡ് മെഡിസിൻസ് എന്ന സംഘടന വിമർശിച്ചിട്ടുള്ളത്. വില നിയന്ത്രണം രോഗികൾക്ക് എത്രത്തോളം ഗുണം ചെയ്യുമെന്ന കാര്യത്തിലാണ് ശ്രദ്ധിക്കേണ്ടതെന്നും അവർ പറഞ്ഞു. രാജ്യത്ത് 1.5 വർഷത്തിനിടെ ഏകദേശം 15,000 പാക്കറ്റ് വ്യാജ ആന്റിബയോട്ടിക്സ് കുത്തിവയ്പ്പുകൾ വിറ്റതായിട്ട് തട്ടിപ്പ് പുറത്തുവന്നു. ബാംഗ്ലൂരു, ചെന്നൈ, ഡൽഹി എന്നിവിടങ്ങളിൽ മാത്രം 10 കോടി രൂപയുടെ മരുന്നുകൾ വിറ്റതായിട്ടാണ് റിപ്പോർട്ട്. കർണാടകയിലുള്ള ഈ സംഘത്തിന് നേതൃത്വം നൽകിയിരുന്ന പ്രശാന്ത് രാജൻ ബാബു എന്ന ആളാണ് പോലീസിനോട് ഈ വിവരങ്ങൾ വെളിപ്പെടുത്തിയിട്ടുള്ളത്. അസർബൈജാനിൽ ഒളിവിലായിരുന്ന ഇയാളെ ബംഗളൂരു വിമാനത്താവളത്തിലെത്തിയപ്പോൾ അറസ്റ്റ് ചെയ്തു. ഓഗസ്റ്റിൽ കർണാടകയിൽ ഫാം ഹൌസുകളിൽ നടത്തിയ പരിശോധനയിൽ 4.91 കോടി രൂപയുടെ വ്യാജ മരുന്നുകളാണ് പിടിച്ചെടുത്തത്. കാലാവധി കഴിഞ്ഞതും ഉപയോഗശൂന്യവുമായ മരുന്നുകൾക്ക് പ്രമുഖ കമ്പനികളുടെ ലേബലുകൾ പതിച്ച് വിതരണം ചെയ്തിരുന്നു. ഹരിയാന, ഹിമാചൽ പ്രദേശ്, തെലങ്കാന എന്നിവിടങ്ങളിൽ നിന്നാണ് കുറഞ്ഞ നിലവാരമുള്ള മരുന്നുകൾ എത്തിച്ചതെന്നാണ് കണ്ടെത്തൽ. പത്തനംതിട്ട ജില്ലയിൽ കോന്നി തവളപ്പാറയിലെ സെന്റ് തോമസ് കോളേജ് യൂണിയൻ ചെയർമാനായിട്ട് കശ്മീരിൽ നിന്നുള്ളൊരു വിദ്യാർത്ഥിയാണ് തിരഞ്ഞെടുത്തത്. 1st year BBA വിദ്യാർത്ഥിയാണ് അദ്ദേഹം. ഷക്കീർ യൂസഫ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. SFI നേതൃത്വം നൽകിയ പാനലിലെ എല്ലാ സ്ഥാനാർത്ഥികളും ഒരെതിരുമില്ലാതെയാണ് വിജയിച്ചത്. കശ്മീരിൽ നിന്നുള്ള 2 വിദ്യാർത്ഥികളും ഇതേ കോളേജിൽ തന്നെ പഠിക്കുന്നുണ്ട്. വിദ്യാർത്ഥി യൂണിയൻ തിരഞ്ഞെടുപ്പിലെ ഷാക്കീറിന്റെ വിജയം വളരെയധികം ശ്രദ്ധ നേടിയിട്ടുണ്ട്. ഇടുക്കി ജില്ലയിലെ ഉടുമ്പൻചോലയിലെ തൂവൽ വാട്ടർഫോൾസിൽ സഞ്ചാരികൾക്ക് പ്രവേശന വിലക്ക് ഏർപ്പെടുത്തി. വെള്ളച്ചാട്ടത്തിൽ അപകടങ്ങളും അതുപോലെ തന്നെ മുങ്ങിമരണങ്ങളും വളരെയധികം ആവർത്തിച്ചതിനെ തുടർന്നാണ് ഈയൊരു തീരുമാനം. സുരക്ഷാ സംവിധാനങ്ങൾ പര്യാപ്തമല്ലാത്തതിനാൽ പൊതുജനങ്ങളുടെ പ്രവേശനം പൂർണ്ണമായി നിരോധിച്ചിരിക്കുന്നുവെന്നാണ് ഉടുമ്പൻചോല തഹസിൽദാർ റിപ്പോർട്ട് നൽകിയത്. സുരക്ഷാ സംവിധാനങ്ങൾ മെച്ചപ്പെടുത്തുന്നതുവരെ വെള്ളച്ചാട്ടത്തിലേക്കുള്ള പ്രവേശനം ഒഴിവാക്കണമെന്ന് അധികൃതർ നിർദ്ദേശിച്ചു. സൗദി അറേബ്യയുടെ തലസ്ഥാനമായ റിയാദിലെ കിംഗ് ഖാലിദ് ഇന്റർനാഷണൽ എയർപോർട്ടിൽ നടന്ന പുതിയ ആക്രമണ ദൃശ്യങ്ങൾ പുറത്തു വന്നതായിട്ട് റിപ്പോർട്ട്. വിമാനത്താവളത്തിലുള്ള ടെർമിനൽ 4 സ്ഫോടകവസ്തു പതിക്കുകയും തീപിടുത്തമുണ്ടാകുകയും ചെയ്യുന്ന ദൃശ്യങ്ങൾ

ാണ് പുറത്തു വന്നിട്ടുള്ളത്. ശനിയാഴ്ചയാണ് ഈ ഒരു ആക്രമണം ഉണ്ടായത്. 13 പേർ കൊല്ലപ്പെട്ടു. ഞായറാഴ്ചയുണ്ടായ മറ്റൊരു ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെടുകയും 11 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായിട്ട് വാർത്ത പറയുന്നു. വിദേശ രാജ്യങ്ങളിൽ ജോലി വാഗ്ദാനം ചെയ്ത് പണം തട്ടുന്ന ഏജന്റുമാരെ കുറിച്ച് നിരവധി പരാതികൾ ലഭിക്കുന്നതായിട്ട് കേരള പ്രവാസി കമ്മീഷൻ അറിയിക്കുന്നുണ്ട്. പണം വാങ്ങിയ ശേഷം ഏജന്റുമാർ ഫോൺ എടുക്കുകയില്ല, അല്ലെന്നുണ്ടെങ്കിൽ എന്താ, ഫോൺ നമ്പർ

0: ശക്തമാക്കണമെന്നും കേരള പ്രവാസി കമ്മീഷൻ ചെയർപേഴ്സൺ ജസ്റ്റിസ് സോഫി തോമസ് പറഞ്ഞു. കാസർഗോഡ് കളക്ട്രേറ്റ് കോൺഫറൻസ് ഹാളിൽ നടത്തിയ സിറ്റിംഗിന് ശേഷമാണ് ഇവർക്ക് ഇക്കാര്യം വ്യക്തമാക്കി. പരിസ്ഥിതി സംരക്ഷണം, ജൈവ വൈവിധ്യ സംരക്ഷണം തുടങ്ങിയ മേഖലകളിലെ സംഭാവനകൾ പരിഗണിച്ച് കേരള സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡിന്റെ മുൻ മെമ്പർ സെക്രട്ടറി ഡോക്ടർ വി ബാലകൃഷ്ണൻ പട്ടാലിക്ക് കൽക്കൂര സാംസ്കൃതിക സിരി അവാർഡ് സമ്മാനിച്ചു. പ്രശസ്ത കന്നഡ സാഹിത്യകാരൻ കോട്ട ശിവരാമ കരന്തിന്റെ 123-ാം ജന്മദിനത്തോടനുബന്ധിച്ചിട്ടുള്ള കരന്ത് അവാർഡ് 2026 മുതിർന്ന കന്നഡ എഴുത്തുകാരിയും നോവലിസ്റ്റുമായിട്ടുള്ള വൈദേഹിക്കാണ് ലഭിച്ചത്. മംഗളൂരുവിൽ പത്മുടി സൗദ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ മംഗളൂർ യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ പ്രൊഫസർ പി എൽ ധർമ്മയാണ് വൈദേഹിക്ക് ഈ പുരസ്കാരം സമ്മാനിച്ചത്. സാഹിത്യരംഗത്തെ സംഭാവനകൾക്കൊപ്പം പരിസ്ഥിതി, ജൈവ വൈവിധ്യ സംരക്ഷണം തുടങ്ങിയ മേഖലകളിലെ പ്രവർത്തനങ്ങളും ചടങ്ങിൽ ആദരിച്ചു. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് വിജ്ഞാന ചെപ്പ് പരിപാടി. ഇനി അടുത്ത ആഴ്ച ഇതേ ദിവസം ഇതേ സമയം കേൾക്കാം. നന്ദി, നമസ്കാരം.
1: വിജ്ഞാന ചെപ്പ്, ലോകവിശേഷങ്ങളും കൗതുക വർത്തമാനങ്ങളും കാതോരത്ത്.
2: നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM. എന്നും നിങ്ങൾക്കൊപ്പം.

നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM, എന്നും നിങ്ങൾക്കൊപ്പം.

0: ആപത്താണ് ലഹരി. റേഡിയോ കൊച്ചി 90 FM കമ്മ്യൂണിറ്റി റേഡിയോയിൽ ഇപ്പോൾ കേൾക്കാം. കൊച്ചി സിറ്റി സ്പെഷ്യൽ പോലീസിംഗ് വിംഗ് അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ ഷിഹാബ് ചേലക്കുളം നൽകുന്ന ലഹരിവിരുദ്ധ ബോധവൽക്കരണ സന്ദേശം. തയ്യാറാക്കിയത് രാഹുൽ ദേവ് RK.
1: എൻ്റെ പേര് ഷിഹാബ് എന്നാണ്. ഞാൻ ഇപ്പോൾ കൊച്ചി സിറ്റിയിൽ സ്കൂൾ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പ്, ഇപ്പം നിലവിൽ എല്ലാ സ്കൂളുകളിലും ഈ പറഞ്ഞ ആനുകാലിക സംഭവങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട്, പ്രത്യേകിച്ച് ലഹരിയായിട്ട് ബന്ധപ്പെട്ട സംഭവങ്ങളൊക്കെ എല്ലാം അതിനെതിരായിട്ട് പ്രവർത്തിക്കുന്നതിനായിട്ട് 2011 മുതലുള്ള ഒരു ടീം വർക്കാണ് സ്കൂൾ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. അപ്പം അതിപ്പോൾ ഒരു 2-3 വർഷമായിട്ട് കൂടുതൽ സജീവമാക്കുന്നതിനായിട്ട് ഉള്ള പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള അതിൻ്റെ കൊച്ചി സിറ്റിയിലെ ജില്ലാ കോർഡിനേറ്ററാണ് ഞാൻ. പ്രൊട്ടക്ഷനെ കുറിച്ച് പറയുമ്പോൾ കൊച്ചി സിറ്റിയിലല്ല, മൊത്തത്തിൽ കേരളത്തിൻ്റെ അല്ലെങ്കിൽ ലോകത്തിലെ തന്നെ ഓരോ മേഖലകളിലും ഡ്രഗ്സുകൾ, പുതിയ തരം ഡ്രഗ്സുകളൊക്കെ അധികരിച്ചു വരുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് തന്നെ കൊച്ചി സിറ്റിയെ സംബന്ധിച്ചിടത്തോളം ഏതൊരു രംഗത്തും എപ്പോഴും കുതിച്ചുയരുന്ന ഒരു പട്ടണം തന്നെയാണ് കൊച്ചി. അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞതുപോലെ കൊച്ചിയിലും ഒരല്പം കൂടുതലുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ നമുക്ക് ആനുകാല്യ സംഭവങ്ങളെല്ലാം നോക്കുമ്പോൾ നമുക്കറിയാം ഡ്രഗ്സ് ഉപയോഗിക്കുന്ന ആളുകൾ കാണിക്കുന്ന ആ ഒരു അതിക്രമങ്ങൾ ഓരോ ദിവസവും സോഷ്യൽ മീഡിയയിലൂടെ എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും അതിനെതിരായിട്ട് അല്ലെങ്കിൽ അത് എങ്ങനെ അടിച്ചമർത്താമെന്നുള്ളതിനുള്ള ഒരുപാട് പദ്ധതികളും കാര്യങ്ങളൊക്കെ ആയിട്ട് തന്നെ പോലീസ് മുന്നോട്ട് പോകുന്നുണ്ട്. കേരള സംസ്ഥാനത്ത് നടക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളും ഇപ്പോൾ സർക്കാരിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ തൂഫാൻ എന്ന് പറയുന്ന പദ്ധതി വന്നിട്ടുള്ളവരെ എല്ലാവർക്കും അറിയാം. അതിൻ്റെ ഭാഗമായിട്ട് തന്നെ ഇതിന് ഡ്രഗ്സ് ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ വിതരണം ചെയ്യുന്ന ആളുകൾക്കെതിരെ കർശന നടപടി എടുക്കുന്നത് നമ്മൾ പത്രമാധ്യമങ്ങളെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ മറ്റു ഭാഗം തന്നെയാണ് സോഷ്യൽ പോലീസിൻ്റെ ഭാഗമായിട്ട് ചെയ്തു വരുന്ന ബോധവൽക്കരണവും. കാരണം കുട്ടികൾ അല്ലെങ്കിൽ കൊച്ചുകുട്ടികൾ മുതൽ മുതിർന്ന യുവാക്കളാവുന്ന ആളുകൾ വരെ ഒരുപാട് പേര് ഇതിനകത്ത് പെടാത്ത ആളുകളുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അവരെ ഒന്ന് പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളത് ഇതിൻ്റെ ഏറ്റവും വലിയ ദൗത്യം തന്നെയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് ബോധവൽക്കരണ ക്ലാസ്സുകളും കുട്ടികളിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് തന്നെ ഓരോ സ്കൂൾ എന്നതിനേക്കാൾ അപ്പോൾ ഓരോ ക്ലാസ്സുകളിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് തന്നെ ഇപ്പോൾ കഴിഞ്ഞ ഒരു വർഷത്തിന് ഉള്ളിലായിട്ട് 1000-ൽ അധികം ക്ലാസ്സുകൾ ചെയ്ത ലഹരിക്കെതിരെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ബോധവൽക്കരണം ഉദയം എന്ന ഒരു പദ്ധതിയിലൂടെ കൊച്ചി പോലീസ് നടപ്പാക്കിയ ഒരു പദ്ധതിയാണ്. അപ്പോൾ അത്യാവശ്യം ക്ലാസ് തലങ്ങളിൽ തന്നെ ചെന്നുകൊണ്ട് ഇതിൻ്റെ ദൂഷ്യവശങ്ങളെക്കുറിച്ച് പറഞ്ഞ് മനസ്സിലാക്കുന്ന പദ്ധതികളും ഇതോടൊപ്പം നടക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ പോലീസ് സ്റ്റേഷൻ കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെ ഇതിൻ്റെ റെയ്ഡുകൾ

അല്ലെങ്കിൽ ഇതിന്റെ സൂചനകളൊക്കെ ലഭിക്കുന്ന ആളുകളിൽ നിന്നും കളക്ട് ചെയ്തുകൊണ്ട് പരമാവധി പരിശോധന നടത്തിക്കൊണ്ട് ഇപ്പോൾ ഒരു മാസത്തിനുള്ളിൽ തന്നെ എത്ര എത്ര ലഹരി വേട്ടകളാണ് നമ്മുടെ പോലീസ് നടത്തിയിട്ടുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ അങ്ങനെ ഇത്തരത്തിൽ പ്രവർത്തനങ്ങൾ കൂടുതലായിട്ട് മുന്നോട്ട് വെച്ചുകൊണ്ട് തന്നെ പോവുകയാണ്. ഇപ്പോൾ യുവാക്കൾ എന്ന് പറയുമ്പോൾ ഒരു 15 വയസ്സ് മുതൽ ഒരു 25 അല്ലെങ്കിൽ 30 വയസ്സോടുള്ള പ്രായമെന്ന് പറയുമ്പോൾ നമ്മളെ സംബന്ധിച്ചതുപോലെ ഏറ്റവും എനർജിയുള്ള ഒരു പ്രായമാണ്. അപ്പോൾ ഏതൊരു വെല്ലുവിളികളെയും അതിജീവിക്കാൻ ധൈര്യമുള്ള അല്ലെങ്കിൽ എന്തും ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന അങ്ങനെ ഒരു പ്രായമായതുകൊണ്ട് തന്നെ ആ സമയത്ത് ഇപ്പോൾ കുട്ടികൾ എല്ലാവരും ലഹരി ഉപയോഗിക്കണമെന്ന് ആഗ്രഹിക്കുന്ന മക്കളല്ല, പക്ഷേ ചുറ്റുപാടിൽ നിന്നുള്ള പല പല സമ്മർദ്ദങ്ങളിൽ പെട്ടുകൊണ്ട് ഇപ്പോൾ ഒരുപക്ഷെ ചേട്ടന്മാർ അല്ലെങ്കിൽ മുതിർന്ന ആളുകളിൽ നിന്ന് അല്ലെങ്കിൽ ചുറ്റുപാടുള്ള മറ്റ് ലഹരി മാഫികളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട ആളുകൾ ഇവരെങ്ങനെയെങ്കിലും ഇതിലേക്ക് വലവീശി പിടിക്കുന്നതിനായിട്ട് പല പല ഇത് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു എനർജി ആയിരിക്കും, അല്ലെങ്കിൽ നല്ല ഓർമ്മശക്തി കിട്ടും, അല്ലെങ്കിൽ മെടുക്കലായിട്ട് പഠിക്കാൻ പറ്റും, അല്ലെങ്കിൽ ഇപ്പോൾ സിനിമയിലൊക്കെ കാണുന്ന പോലെ ഭാവന കിട്ടുമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പല രീതിയിൽ ഇവരെ ക്യാൻവാസ് ചെയ്തുകൊണ്ട് ഇതിലേക്ക് പിടിക്കുന്നു. അപ്പോൾ പിള്ളേരെ സംബന്ധിച്ചുള്ള അവർക്ക് ആ ഒരു ആവേശം നിറഞ്ഞ ഒരു കാലഘട്ടമായതുകൊണ്ട് പൊതുവെ അവരാണ് കൂടുതൽ ഇതിലേക്ക് ചെന്നപ്പെടുന്നത്. ഇപ്പോൾ ചെറിയ കുട്ടികളാണെങ്കിൽ ഒരു പക്ഷേ ഇങ്ങനെ ആരെങ്കിലും അവരോട് ഇത്തരത്തിൽ സംസാരം ഉണ്ടായാലും ഒരു പക്ഷേ അവർ മാതാപിതാക്കളോട് പറയാനുള്ള ഒരു സാഹചര്യമുണ്ട്. ഇപ്പോൾ കുറച്ച് മുതിർന്ന ആളുകളാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് അറിയാം, ഓൾറെഡി ഇതിൻ്റെ ഭവിഷ്യത്തിൽ അറിയാവുന്ന ആളുകളാണ്. അപ്പോൾ ഇതിൻ്റെ ഇടയിലുള്ള ആ ഒരു 15 വയസ്സ് മുതലുള്ള ആ ഒരു പ്രായക്കാരാണ് കൂടുതലും ഇതിലേക്ക് ചെന്ന് പെടുന്നത്. പ്രത്യേകിച്ച് ഇപ്പോൾ നമുക്കറിയാം ജിംനേഷ്യം, ഇവിടെ ഇപ്പോൾ കുട്ടികൾ ഇപ്പോൾ കൂടുതൽ ആളുകൾ ജിംനേഷ്യത്തിലേക്ക് അടുക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതുപോലെ ടർഫ് പോലെയുള്ള കളിസ്ഥലങ്ങൾ അവിടെയും ഈ യുവജനത കൂടുന്ന സ്ഥലങ്ങളാണ്. അതുപോലെ ക്ലബ്ബുകൾ അങ്ങനെയുള്ള പല സ്ഥലങ്ങൾ, അതായത് യുവാക്കൾ കൂടുന്ന അല്ലെങ്കിൽ ആ ഒരു കൂട്ടായ്മ ഉണ്ടാവുന്ന എല്ലാ സ്ഥലങ്ങളിലും തന്നെ ഇതിൻ്റെ സാധ്യതകളുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ സിറ്റുവേഷൻസിലെല്ലാം ഇതിൻ്റെ ഇതിലേക്ക് ആളുകൾ കൂടി വരുന്നതെന്ന് പറയുന്നത്. അപ്പോൾ ഈ ലഹരി മാഫിയ അല്ലെങ്കിൽ പുറത്തേക്കുന്ന ആളുകൾ ഇവരെവിടെയാണ് ഉള്ളത് എന്ന് നോക്കിക്കണ്ട് അങ്ങോട്ട് എത്തുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് സ്വാഭാവികമായിട്ട് സ്കൂളുകൾ അല്ലെങ്കിൽ പ്രത്യേകിച്ച് കോളേജുകൾ പോലുള്ള സ്ഥലങ്ങളിലേക്ക് ഇവർ അങ്ങോട്ട് ചെല്ലുകയാണ് ഇതിൻ്റെ ഏജൻറ്റുമാരായിട്ട് പല രൂപത്തിൽ. അപ്പോൾ അതിനകത്ത് ഏറ്റവും വലിയ ആപത്ത് എന്ന് പറയുന്നത് ഒരു കുറച്ച് പേര് ഒരു ഗ്യാങ്, അപ്പോൾ അവരാരും ലഹരി ഉപയോഗിക്കുന്നവരല്ല, പക്ഷേ അതിൽ നിന്ന് ഒന്നോ രണ്ടോ പേരെങ്കിലും ഈ ലഹരി മാഫിയ പതുക്കെ കയ്യിലെടുത്തുകൊണ്ട് അവരിലേക്ക് പല രൂപത്തിൽ ഇത് കൊടുത്ത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇവരെ ഭാഗമാക്കിക്കൊണ്ട് അവരിലൂടെ ആ ചുറ്റുപാടുള്ള ആളുകളിലേക്ക് ഇതിൻ്റെ ഒരു വേറെക്കാനുള്ള ശ്രമം നടത്തും. അതാണ് ഏറ്റവും വലിയ ആപത്ത് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു കൂട്ടത്തിൽ ഇപ്പോൾ 100 പേരുണ്ടെങ്കിൽ അതിനകത്ത് ഇപ്പോൾ 2-3 പേര് ഇതിനകത്തേക്ക് പെട്ട് കഴിഞ്ഞാൽ പിന്നെ അവരിലൂടെ, അതായത് അവരെന്ന് പറയുമ്പോൾ ഇവരുടെ ആളുകൾ തന്നെയാണ്, സൗഹൃദങ്ങൾ തന്നെയാണ്, അപ്പോൾ അവരിലൂടെ ഇവരിലേക്ക് എത്താൻ പെട്ടെന്ന് എളുപ്പമായിരിക്കും. അപ്പോൾ ആ റൂട്ട് ഇവർ ക്ലിയർ ചെയ്ത് അവരിലൂടെ ഈ ഇതിനകത്ത് പെടുന്നവർക്ക് പരമാവധി പ്രൊമോഷൻ കൊടുത്തുകൊണ്ട് സൗജന്യമായിട്ട് സാധനം കൊടുക്കുന്നു അല്ലെങ്കിൽ അങ്ങനെ പല പല ഓഫറുകൾ കൊടുത്തുകൊണ്ട് അവരിലൂടെ ഈ മറ്റുള്ളവരിലേക്ക് എത്തിക്കുകയാണ്. അപ്പോൾ ഇതിനകത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോഴത്തെ ലഹരിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ ആപത്തെന്ന് പറയുന്നത് ഇതിലേക്ക് ചെന്ന് പെട്ട് കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു വരാനുള്ള സാധ്യത വളരെ കുറവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓരോ ഘട്ടം കഴിയുന്നതോറും അവർ കൂടുതൽ കൂടുതൽ ഇതിൻ്റെ അഡിക്ഷൻ എന്ന് പറയുന്ന ആ ഒരു പൂർണ്ണാവസ്ഥയിലേക്ക് എത്തിച്ചേരുകയും അതുപോലെ അവർക്ക് ഇപ്പോൾ സ്വന്തം കൂട്ടുകാരെ പോലും അല്ലെങ്കിൽ സ്വന്തം അനുജന്മാരെ പോലും ഇതിലേക്ക് പെടുത്താനുള്ള ആ ഒരു അവസ്ഥ, കാരണം നമുക്കറിയാം നമ്മുടെ അനുജന് അല്ലെങ്കിൽ നമ്മുടെ ഏറ്റവും ഇൻറ്റിമേറ്റായ കൂട്ടുകാരൻ്റെ ഒരു നാശം വരുന്നത് ആർക്കും ഇഷ്ടപ്പെടുന്നില്ല. പക്ഷേ ഇവിടെ സംഭവിക്കുന്നത് അദ്ദേഹം ലഹരിക്ക് അടിമയായതുകൊണ്ട് അദ്ദേഹത്തെ സംബന്ധിച്ചുള്ള അത്ര ഒരു മനസാക്ഷിയുള്ള സാഹചര്യം ഇല്ല. അതിനെ സംബന്ധിച്ച് ലഹരിയുടെ വിപണനം നടത്തുക, അതിൽ നിന്ന് ലാഭം ഉണ്ടാക്കുക, അതിൻ്റെ എന്താണോ അത് നേടുക എന്നുള്ള ചിന്ത മാത്രമാണ് വർക്ക് ചെയ്യുന്നുള്ളൂ. അപ്പോൾ അവർ അവസ്ഥ നിലനിൽക്കുന്നതുകൊണ്ടാണ് ഈ പറഞ്ഞ പോലുള്ള യുവാക്കൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള കൂടുന്ന സ്ഥലങ്ങളിലാണ് ഇതിൻ്റെ ഏറ്റവും കൂടുതൽ വ്യാപാരങ്ങളൊക്കെ നടക്കുന്നതെന്ന് മനസ്സിലാക്കുന്നത്. അപ്പോൾ പാരൻസിനെ സംബന്ധിച്ചിടത്തോളം കുട്ടികളുടെ അവരുടെ ഒരു പൊതുവെയുള്ള നേച്ചർ അവരെപ്പോഴും മനസ്സിലാക്കി തന്നെയായിരിക്കും എല്ലാവരും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പെട്ടെന്നുള്ള ഒരു മാറ്റം അത് ശരിക്കും നമ്മൾ ഒന്ന് ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു മാറ്റം ഒരു 2 ആഴ്ചയായിട്ട് തുടർച്ചയായിട്ട് അങ്ങനെ ഒരു വലിയൊരു മാറ്റം എന്തെങ്കിലും കാണുകയാണെങ്കിൽ, ഉദാഹരണം പറഞ്ഞാൽ എപ്പോഴും വീട്ടിൽ കളിച്ചിരിയായിട്ട് വരുന്ന ഒരു പയ്യൻ അവൻ കുറച്ച് നാളായിട്ട് മിണ്ടുന്നില്ല, അല്ലെങ്കിൽ അങ്ങനെ അത് പ്രത്യക്ഷമായ എന്തെങ്കിലും ഒരു മാറ്റം നമുക്ക് കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഇതൊക്കെ സംശയിക്കാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. അതുപോലെ തന്നെ പേഴ്സണൽ ഹൈജീൻ്റെ കാര്യത്തിൽ മതിയായ ശ്രദ്ധ കൊടുക്കാതിരിക്കുക, അതുപോലെ തന്നെ ഫിസിക്കൽ അപ്പിയറൻസ്, നമ്മളൊരു എല്ലാ ആളുകൾക്കും തന്നെ നമ്മൾ നല്ലൊരു സുന്ദരനായിട്ട് അല്ലെങ്കിൽ സുന്ദരിയായിട്ട് ആളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടണം, നീറ്റ് ആ രീതിയിലാവണമെന്നാണ് എല്ലാവരുടെയും ആഗ്രഹം. പക്ഷേ ഇത്തരം കാര്യങ്ങളിലെല്ലാം ഒരു വലിയ
വലിയ ഗൗരവം കൊടുക്കാത്ത രീതിയിൽ വളരെ അശ്രദ്ധമായിട്ട് പോകുന്ന ഒരു സിറ്റുവേഷനൊക്കെ വരികയാണെങ്കിൽ, അതുപോലെ തന്നെ ഇപ്പം അത്യാവശ്യം നല്ല രീതിയിൽ പഠിച്ചുകൊണ്ടിരുന്ന ഒരു കുട്ടി പെട്ടെന്ന് തന്നെ അവൻ്റെ ആ ഒരു അക്കാദമിക് ലെവലിൽ താഴേക്ക് പോകുന്നു. അപ്പം അങ്ങനെയുള്ള ഒരു സാഹചര്യം. പിന്നെ ഈ പല ലഹരി മരുന്നുകൾ ഉപയോഗിക്കുന്ന ആളുകൾക്ക് ഓൾറെഡി അതിൻ്റെ എനർജി അതിൽ നിന്ന് കിട്ടുന്നതുകൊണ്ട് തന്നെ ഭക്ഷണം കഴിച്ചില്ലെങ്കിലും മണിക്കൂറുകളോളം അല്ലെങ്കിൽ ഒരുപക്ഷെ ദിവസങ്ങളോളം വരെ നിൽക്കാനുള്ള ഒരു സാഹചര്യമുണ്ടെന്നാണ് വിദഗ്ധരായ ആളുകൾ പറയുന്നത്. അപ്പം അങ്ങനെ ഭക്ഷണത്തിൻ്റെ അളവ് കുറയുന്നു.

അതുമൂലം സ്വാഭാവികമായിട്ടും ശരീരം നന്നായിട്ട് ക്ഷീണിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകാറുണ്ട്. അപ്പം അങ്ങനെയുള്ള ലക്ഷണങ്ങൾ പ്രധാനമായിട്ടും പെട്ടെന്ന് ദേഷ്യം വരിക, അങ്ങനെ ഒരു മൂഡ് സ്വിങ്സ് എന്ന് പറയുന്ന ആ ഒരു അവസ്ഥയിലേക്ക് ഇവരെത്തിച്ചേരുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഭക്ഷണമൊക്കെ സാധാരണ കഴിച്ചിരുന്ന ഒരു പയ്യനവൻ ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് ഭക്ഷണമൊന്നും കഴിക്കുന്നില്ല, വിശപ്പില്ലാത്ത ഒരു സാഹചര്യം ഉണ്ടാവുക. അപ്പം അങ്ങനെയുള്ള ഒരു വ്യത്യാസം, ഒരു അതായത് അച്ഛനും അമ്മയും ഈ മകനുമായിട്ട് നല്ല റിലേഷനിലാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്കത് മനസ്സിലാക്കാൻ പറ്റും, അവരവർ പെരുമാറ്റത്തിലുള്ള വ്യത്യാസങ്ങളുടെ ഒരു ഇത് മനസ്സിലാക്കാൻ പറ്റും. അപ്പം അങ്ങനെയുള്ള നിരീക്ഷണത്തിലൂടെ, അപ്പോൾ ഇതിനൊക്കെ ഒരു ഒരു തടയുടെ എന്ന് പറയുന്നത് ഈ അച്ഛനമ്മയും ഈ മക്കളുമായിട്ട് ഒരു നല്ലൊരു റിലേഷൻ കീപ്പ് ചെയ്ത് അത് ബോധപൂർവ്വം കീപ്പ് ചെയ്ത് മുന്നോട്ട് പോകുക എന്നുള്ളത് തന്നെയാണ് ഒരു ഒരു സൊല്യൂഷനായിട്ടുള്ളത്. ഇപ്പോൾ പലപ്പോഴും കുട്ടികൾ വളരുമ്പോൾ അവരുടേതായ കുറച്ച് പ്രൈവസി എന്ന രീതിയിലൊക്കെ എന്തെങ്കിലുമൊക്കെ മറക്കാൻ ശ്രമിക്കുക എന്നുള്ളത് സ്വാഭാവികമാണ്. പക്ഷേ അതിനേക്കാളൊക്കെ അപ്പുറം ഇവർ തമ്മിലൊരു നല്ലൊരു സൗഹൃദത്തിലാണ് പോകുന്നതെങ്കിൽ, ഇപ്പോഴത്തെ കുട്ടികളെന്ന് വെച്ചാൽ അങ്ങനെ അത്യാവശ്യം എല്ലാ കാര്യങ്ങളും ഓപ്പണായിട്ട് തന്നെ മാതാപിതാക്കളോട് പറയുന്ന കുട്ടികളും ഒരുപാട് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ആശയവിനിമയം നല്ല രീതിയിൽ നടത്തിക്കൊണ്ട് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഏതെങ്കിലും ഒരു ആപത്തിലേക്ക് ലഹരിയിലേക്കൊക്കെ ഇവർ ഒന്ന് ചെന്ന് പെടാനുള്ള സാഹചര്യം വന്നാൽ സ്വാഭാവികമായിട്ടും തുടക്കത്തിൽ തന്നെ ഇവർക്ക് അത് മനസ്സിലാക്കാൻ പറ്റുകയും അതിന് ഏറ്റവും ചെറിയ കാര്യങ്ങൾ, അതായത് ഒന്നിലെ കൗൺസിലിംഗ് പോലെയുള്ള കാര്യങ്ങളിലൂടെ തന്നെ അത് മാറ്റിയെടുക്കാനും സാധിക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇന്ന് ഇതിൻ്റെ ഉപയോഗം ഇത്രയും കൂടി ഒരുപാട് യുവതലമുറ ഇതിലേക്ക് വന്ന് പെടുന്ന ഒരു ഭയാനകരമായ ഒരു സിറ്റുവേഷൻ ഉണ്ട്. അപ്പോൾ കേരള പോലീസോ അല്ലെങ്കിൽ എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റോ മാത്രം വിചാരിച്ചാൽ ഒരുപാട് പരിമിതികളുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഓരോ കാര്യങ്ങളിലും എപ്പോഴും പൊതുജന പങ്കാളിത്തത്തോടു കൂടി തന്നെയാണ് ഇതിൻ്റെ വർക്കുകൾ നടക്കുന്നത്. ഇപ്പോൾ പോലീസ് സ്റ്റേഷൻ കേന്ദ്രീകരിച്ചുകൊണ്ട് നിരവധി കമ്മിറ്റികളുണ്ട്, ജാഗ്രതാ സമിതി അല്ലെങ്കിൽ ജനമൈത്രി സമിതി, അങ്ങനെ പല രീതിയിലുള്ള സമൂഹത്തിലെ ഒരു പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള പല വിഭാഗങ്ങളിൽ നിന്നുള്ള ആളുകളെല്ലാം കൂട്ടിക്കൊണ്ടുള്ള ഒരു ഏകോപനമായ പ്രവർത്തനത്തിലൂടെയാണ് പലപ്പോഴും പോലീസ് സ്റ്റേഷൻ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഈ കാര്യത്തിൽ ലഹരിയുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ തീർച്ചയായിട്ടും ഇവരെല്ലാവരും വളരെ ആക്റ്റീവായിട്ട് നിൽക്കുന്നതുകൊണ്ടുകൂടി തന്നെയാണ് പോലീസിനാണെങ്കിലും കുറേ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുന്നത്. അതിൻ്റെ പ്രത്യേകിച്ച് ലഹരിയുമായിട്ട് ബന്ധപ്പെട്ട ഇൻഫർമേഷനുകൾ കൈമാറുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ പല പല ആളുകളിൽ നിന്നും കിട്ടുന്ന ഇൻഫർമേഷനാണ് പല പല വലിയ ലഹരി മാഫിയകളെ വരെ നമുക്ക് പിടിവിടാനായിട്ട് സഹായിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഓരോ സ്റ്റേഷൻ പരിധിയിലും ഇതുപോലുള്ള കമ്മിറ്റികളൊക്കെ വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കുമ്പോൾ തീർച്ചയായിട്ടും അതാത് സ്റ്റേഷൻ പരിധിയിൽ ഏതൊക്കെ സ്ഥലങ്ങളിലാണ് ലഹരിയുടെ വിപണനം ഉള്ളത് അല്ലെങ്കിൽ ഉപയോഗമുള്ളതെന്നുള്ള കാര്യങ്ങളെല്ലാം മനസ്സിലാക്കാനും അത് രഹസ്യമായി തന്നെ അത് ഉത്തരവാദിത്തപ്പെട്ട SHO അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഉദ്യോഗസ്ഥരെ ഇൻഫർമേഷൻ കിട്ടുകയും അങ്ങനെ കർശനമായ നടപടി എടുക്കാനായിട്ട് പോലീസിന് സാധിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ മറ്റു വശമായ ഈ ഇതിൻ്റെ ക്ലാസ്സുകൾ, ഇതിൻ്റെ ബോധവൽക്കരണ ക്ലാസ്സുകൾ അല്ലെങ്കിൽ ആളുകളെ ഇതിലേക്ക് ആകർഷിക്കാനും ഇതിൻ്റെ ബുദ്ധിമുട്ടുകൾ ആപത്തുകളെ കുറിച്ച് പറയാനുള്ള വേദികൾ പല പല, പ്രത്യേകിച്ച് വിദ്യാർത്ഥികൾ, അതായത് നമ്മുടെ ഓരോ രാജ്യത്തിൻ്റെയും സമ്പത്ത് എന്ന് പറയുന്നത് ആ പുതിയ തലമുറ തന്നെയാണ്. അപ്പോൾ അവരെ പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. അപ്പോൾ അവരെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെ നമ്മൾ ഇതിനെതിരെ ഉള്ള ഒരു ബോധവൽക്കരണ കാര്യങ്ങളിലേക്കും ഒക്കെ കടക്കുമ്പോൾ തീർച്ചയായിട്ടും ഒരുപാട് വിദ്യാർത്ഥികൾക്ക് ഇതിൻ്റെ ഗൗരവം മനസ്സിലാകുകയും പതിയെ പതിയെ ഇതിൽ നിന്നും ഒരു മോചനം കിട്ടാനുള്ള ഒരു സാധ്യതയിലേക്ക് എത്തുമെന്നാണ് നമ്മളെല്ലാവരും തന്നെ പ്രതീക്ഷിച്ച് മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ ഓരോ പോലീസുകാരും എല്ലാ ദിവസങ്ങളിലും ഇതുപോലുള്ള ഡ്രഗ്സുമായിട്ട് ബന്ധപ്പെട്ട NDPS ആക്ടുമായിട്ട് ബന്ധപ്പെട്ട നിരവധി കേസുകൾ കൈകാര്യം ചെയ്തുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ സാധാരണ ആപത്തുകളല്ലാത്ത അല്ലെങ്കിൽ ചെറിയ ചെറിയ കേസുകളുമുണ്ട്. പല കേസുകളും മനുഷ്യജീവന് ഭീഷണിയാവുന്ന രീതിയിൽ തന്നെയുള്ള അക്രമകാരികളായ ആളുകളെയും ഫേസ് ചെയ്തുകൊണ്ടാണ് ഓരോ ദിവസവും പോലീസ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഒരു ദിവസം ഒരു നൈറ്റ് ഡ്യൂട്ടിക്ക് ഒരു പോലീസ് ഉദ്യോഗസ്ഥർ, ഉത്തരവാദിത്തമുള്ള ഒരു ഓഫീസർ ഡ്യൂട്ടിക്ക് കയറുന്ന സമയം മുതൽ രാവിലെ വരെയുള്ള അവരുടെ ഡ്യൂട്ടി സമയങ്ങളിൽ സാധാരണ രീതിയിൽ ഒരു 5-6 കോളുകളൊക്കെയാണ് അവർക്ക് അറ്റൻഡ് ചെയ്യാനായിട്ട് വരാറുള്ളത്. അപ്പോൾ അതിനകത്ത് ഒരുപക്ഷെ പലതും പല ആക്സിഡൻറ്റ് കോളുകൾ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരാൾ മിസ്സായതിൻ്റെ കോളുകൾ അങ്ങനെയുള്ള പല കോളുകളും കൂട്ടി ഒക്കെയാണ് സാധാരണ വരാറുള്ളത്. ഇപ്പോൾ നമുക്കൊരു നൈറ്റ് ഒരു 10 കോള് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഡീൽ ചെയ്യേണ്ട കാര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനകത്തൊരു 8 കേസുകളും ഇതുപോലെ ഡ്രഗ്സ് ഉപയോഗിച്ച ആളുകളുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളിലെ സംഭവമാണ്. അപ്പോൾ ഞാനൊരു ദിവസം കഴിഞ്ഞ ഒരു അടുത്ത് തന്നെയാണ് നൈറ്റ് ഡ്യൂട്ടിക്ക് പോയ സമയത്താണ് ഇതുപോലെ തന്നെ വിഷയങ്ങൾ, അതായത് ഡ്രഗ്സ് ഉപയോഗിക്കുന്ന ആളുകൾ എന്ന് പറയുമ്പോൾ അവർ പല സ്ഥലങ്ങളിലും വയലൻ്റായി, ഉദാഹരണം പറഞ്ഞാൽ വീട്ടിൽ ഇതുമാതിരി ഡ്രഗ്സ് ഉപയോഗിച്ച് വയലൻ്റായി, അതായത് ആ വീട്ടുകാരെയൊക്കെ കൊല ചെയ്യുന്ന രീതിയിലുള്ള അക്രമം കാണിക്കുന്ന സമയങ്ങളിലാണ് പോലീസ് അവിടെ എത്തുന്ന സാഹചര്യം വരുന്നത്. അപ്പോൾ നമ്മളവിടെ ചെല്ലുമ്പോൾ ഇപ്പോൾ പണ്ടത്തെ ആ ലഹരി ഉപയോഗിക്കുന്ന ആളുകളാണെങ്കിൽ പോലീസ് എത്തിക്കഴിയുമ്പോൾ ആ ഒരു പോലീസ് വന്നു എന്നുള്ളൊരു ചിന്തയോടുകൂടി അവർ പെട്ടെന്ന് തന്നെ അവരുടെ അക്രമ സ്വഭാവം ഒന്ന് കുറയുന്ന ഒരു സാഹചര്യം
സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഒരു ഒരു അഞ്ചെട്ട് വർഷമായിട്ട് അല്ലെങ്കിൽ ആ ഡ്രഗ്സിൻ്റെ പുതിയതരം എം ഡി എം എ പോലുള്ള പദാർത്ഥങ്ങളുടെ ആ ഒരു ഉപയോഗം കൂടിയിട്ട് ആ സിറ്റുവേഷനൊക്കെ മാറി. ഇപ്പോൾ പോലീസ് ചെന്ന് എന്ന് കരുതി അവർ അത് പോലീസ്

0: പോലീസാണെന്ന് തിരിച്ചറിയാനുള്ള ബോധം പോലില്ലാത്ത അവസ്ഥയിലാണ് ഈ ആളുകളുള്ളത്. അപ്പം അതുകൊണ്ട് തന്നെ നമുക്കത് എന്താ പറയുക, നമ്മുടെ ജീവനും അതുപോലെ തന്നെ സമൂഹത്തിൻ്റെ മൊത്തത്തിൽ ജീവന് ഭീഷണിയായിട്ട് തന്നെയാണ് എപ്പോഴും ഇവർ നിലനിൽക്കുന്നത്. അപ്പം അങ്ങനെയുള്ള നിരവധി സംഭവങ്ങൾ പലപ്പോഴും ഒരു നൈറ്റ് ഡ്യൂട്ടിക്ക് കയറുന്ന ഒരു പോലീസുകാരൻ എപ്പോഴും അനുഭവിക്കുന്ന ഒരു അവസ്ഥകളാണത്. പകലെന്ന് പറയുമ്പോൾ ഒരു പക്ഷേ നമുക്ക് ആ സിറ്റുവേഷനിൽ ഒരു പക്ഷേ നാട്ടുകാരോ ആരെങ്കിലൊക്കെ പെട്ടെന്ന് നമുക്ക് അടുത്തുണ്ടാവാം. അപ്പോൾ നമുക്ക് കുറച്ചും കൂടിയും ഒരു ആത്മവിശ്വാസത്തോടെ നമുക്ക് നേരിടാൻ പറ്റും. പക്ഷേ രാത്രി എന്ന് പറയുമ്പോൾ അങ്ങനെ ഒരുപാട് ആളുണ്ടാവണമെന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള നിരവധി അനുഭവങ്ങളാണ് ഇപ്പോഴും ഞാൻ ഉൾപ്പെടെയുള്ള പോലീസുകാർക്ക് എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അവരെ ഒന്ന് കീഴ്പ്പെടുത്തുക അല്ലെങ്കിൽ അവരെ ഒന്ന് ആ ഒരു അക്രമത്തിൽ പിന്തിരിപ്പിക്കുക എന്ന് പറയുമ്പോൾ അത് ഏറ്റവും വലിയൊരു ഉത്തരവാദിത്വം തന്നെയാണ്, റിസ്ക് പിടിച്ചൊരു ജോബ് തന്നെയാണ്. അപ്പോൾ ഓരോ ദിവസവും ഇത്തരത്തിലുള്ള നിരവധി ഘട്ടങ്ങൾ കഴിഞ്ഞാണ് ഓരോ പോലീസ് ഉദ്യോഗസ്ഥനും ഓരോ ദിവസങ്ങൾ കഴിച്ചു കൊടുക്കുന്നത്. നമുക്കറിയാം എത്ര എത്ര ആളുകളാണ് പോലീസ് ഉദ്യോഗസ്ഥരെ ആക്രമിക്കുന്ന അല്ലെങ്കിൽ കത്തിക്കൊത്തുന്ന എത്ര സംഭവമാണ് നമ്മൾ ദൈനംദിനം കണ്ടുകൊണ്ടിരിക്കുന്നത്. പോലീസിനെ മാത്രമല്ല ചുറ്റുമുള്ള ആളുകളെ, സ്വന്തം അമ്മയെ വരെ കഴുത്തറുത്ത് കൊള്ളുന്ന മക്കളെ സംഭവങ്ങളൊക്കെ നമ്മളിപ്പോൾ അടുത്തിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത്രയും ഒരു ഭീകരത ഈ കാര്യത്തിലുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇനിയും നമ്മളത് കൃത്യമായ രീതിയിൽ കാര്യങ്ങൾ ഇടപെട്ടില്ലെങ്കിൽ, അതായത് ഇന്ന് ജീവിച്ചിരിക്കുന്ന കൊച്ചുകുട്ടികൾ മുതൽ മുതിർന്ന ആളുകൾ വരെയുള്ള എല്ലാ മനുഷ്യരും ഒരുമയോടെ പ്രവർത്തിച്ചില്ലെങ്കിൽ ഒരു പക്ഷേ നമുക്ക് ആ പ്രതീക്ഷയ്ക്ക് മങ്ങലേറ്റേക്കാം. ഏതായാലും ഇപ്പോൾ നമ്മൾ സമൂഹത്തിൽ പലപ്പോഴും കുട്ടികളെ സംബന്ധിച്ചു, കുട്ടികൾ മീൻസ് ഒരു 14-15 വയസ്സ് മുതലുള്ള കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടേതായ കുറേ ഇഷ്ടങ്ങളും ഒക്കെ ഉണ്ട്, ഹോബീസൊക്കെ ഉണ്ട്. ഇപ്പോൾ കളിക്കാൻ പോവുക, കളിസ്ഥലങ്ങൾ അല്ലെങ്കിൽ ലൈബ്രറി, വായിക്കാനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുക. അപ്പോൾ അങ്ങനെ അവരുടെ ഒരു ഹോബികൾ ആസ്വദിക്കാനുള്ള ഒരു ഇടം പലപ്പോഴും പല സ്ഥലങ്ങളിലും മിസ്സിംഗ് ആണ്. അപ്പോൾ അങ്ങനെയുള്ള അവസരങ്ങളിലാണ് പൊതുവേ ഇവർ മറ്റ് ഇഷ്ടങ്ങളിലേക്കൊക്കെ വഴിതെറ്റി പോകാനുള്ള സാധ്യതയുള്ളത്. അപ്പോൾ ഇന്ന് നമ്മുടെ കേരള പോലീസ് അതുപോലെ സർക്കാരിൻ്റെ കൂടെ നിന്നുകൊണ്ട് തന്നെ എല്ലാ പഞ്ചായത്ത് തലങ്ങളിലും എല്ലാ പരമാവധി കളിസ്ഥലങ്ങൾ ഉണ്ടാക്കുന്ന കാര്യങ്ങളിലും, ഇപ്പോൾ സിറ്റികളിലൊക്കെ ഒരു വിഷയമെന്ന് പറയുന്നത് പലപ്പോഴും ടർഫുകളാണ്, പല ടർഫുകളും ഒരുപാട് കൂടി പേയ്മെൻറ്റ് കൊടുത്ത് ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഒരു പക്ഷേ സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന കുടുംബങ്ങളെ സംബന്ധിച്ച്, കുട്ടികളെ സംബന്ധിച്ച് അതിനകത്ത് പങ്കെടുക്കാൻ പറ്റണമെന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള പരിമിതികളുണ്ട്. പക്ഷേ അതെല്ലാം നിർത്തിക്കൊണ്ട് തന്നെയാണ് എല്ലാ പഞ്ചായത്തുകൾ അല്ലെങ്കിൽ നഗരസഭകളെല്ലാം കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെ കളിസ്ഥലങ്ങളും കുട്ടികളുടെ വിനോദത്തിനുള്ള ആരോഗ്യകരമായ രീതിയിലുള്ള പരമാവധി വിനോദത്തിനുള്ള എല്ലാ സൗകര്യങ്ങളും ഏർപ്പെടുത്തിക്കൊണ്ട് തന്നെ അവരുള്ള കഴിവുകളെ വളർത്തുന്ന പല പല പദ്ധതികൾ, ഇപ്പോൾ പോലീസിൻ്റെ തന്നെ ചിരി എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്, 94, 97, 900 അതാണ്, അത് കൊറോണ കാലത്ത് തുടങ്ങിയതാണ്, അതിപ്പോഴും ആക്റ്റീവാണ്. അപ്പോൾ കുട്ടികൾക്കുള്ള ചെറിയ ചെറിയ മാനസിക വിഷമങ്ങളെല്ലാം പരിഹരിക്കുന്ന ഒരു കൗൺസിലിംഗ് സെൻറ്റർ തന്നെയാണ് ചിരി എന്ന് പറയുന്നത്. അപ്പോൾ അതുപോലുള്ള എല്ലാം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ മക്കളെ പരമാവധി ഹാപ്പി ആയിട്ട് തന്നെ കൊണ്ടുപോകുന്ന ഒരു സിറ്റുവേഷൻ നമ്മളെല്ലാവരും ഒത്തൊരുമയോടെ സ്വീകരിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ വരുന്ന തലമുറ സേഫാകാനുള്ള എല്ലാ സാധ്യത സാഹചര്യങ്ങളും ഇവിടെയുണ്ട്. അപ്പോൾ അതിനുള്ള സപ്പോർട്ടാണ് നമ്മളെല്ലാവരും ഒത്തൊരുമയോടെ ചെയ്തു കൊടുക്കേണ്ടത്. ഏതായാലും ഈ സന്ദേശങ്ങളിലൂടെ കുറേ പേർക്കെങ്കിലും നമുക്ക് ആ ലഹരിയോട് നോ പറഞ്ഞുകൊണ്ട് നല്ല ജീവിതം നയിക്കാൻ മുന്നോട്ട് ഉള്ള പ്രചോദനമാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഏതായാലും കഴിഞ്ഞ ഒരു വർഷം മുമ്പ് കുട്ടികളൊക്കെ ഏറ്റെടുത്തൊരു ഗാനമാണ് ഇലുമിനാട്ടി എന്ന് പറയുന്ന ആ ഒരു പാട്ട്. അപ്പോൾ അത് ലഹരിക്കെതിരെയുള്ള സന്ദേശമാക്കി ഞാൻ കുറച്ച് സ്ഥലങ്ങളൊക്കെ പാടിയിട്ടുണ്ട്. അപ്പോൾ ആ പാട്ട് ഇവിടെ ഒന്ന് പാടണം.
1: നാടിൻ നന്മയുള്ള പൊന്മക്കളെ മുത്തായവരെ, മിന്നും സൂര്യനും ചന്ദ്രനും ഒന്നായവർ.

നില്ല് ഇരുട്ടിൻ മറവിൽ വാഴും മാഫിയക്ക് എതിരായി നില്ല്, ഞൊടിയിൽ പഠിക്കാനായെന്നും വേണം കരുത്ത്, അതിനായി കരുതി നീങ്ങാം ലഹരി.

റേഡിയോ കൊച്ചി 90 FM കമ്മ്യൂണിറ്റി റേഡിയോയിൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ആപത്താണ് ലഹരി. കൊച്ചി സിറ്റി സ്പെഷ്യൽ പോലീസിംഗ് വിംഗ് അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ ഷിഹാബ് ചേലക്കുളം നൽകിയ ലഹരിവിരുദ്ധ ബോധവൽക്കരണ സന്ദേശം. തയ്യാറാക്കിയത് രാഹുൽ ദേവ് ആർ കെ.

0: കല്ലോലിനി. നിത്യഹരിത ഗീതികളുടെ മനോഹര തീരം കല്ലോലിനി.
1: നമസ്കാരം. റേഡിയോ കൊച്ചി 90 FM-ന്റെ എല്ലാ ശ്രോതാക്കൾക്കും കല്ലോലിനിയിലേക്ക് സ്വാഗതം. ഒരു താരാട്ടുപാട്ടെങ്കിലും മൂളാത്ത അമ്മമാർ കുറവായിരിക്കും. സ്വരഭംഗിയിൽ അവർ വലിയ ഗായകരല്ലായിരിക്കും, പക്ഷേ അവരുടെ പാട്ടിന് ഹൃദയമുണ്ട്. കാരണം അവർ പാടുന്നത് തൻ്റെ കുഞ്ഞുങ്ങളോടുള്ള മുഴുവൻ സ്നേഹവും ഹൃദയത്തിൽ ചേർത്തു വച്ചാണ്. സ്നേഹമാണ് അതിൻ്റെ ഈണം, വാത്സല്യമാണ് അതിൻ്റെ രാഗം. സിനിമയിലെ താരാട്ടുപാട്ടുകൾ നമുക്ക് വളരെ പ്രിയപ്പെട്ടതാണ്. കാരണം എല്ലാവരും കേട്ടു വളർന്ന പാട്ടുകൾ അവയാണ്. ഒരുപാട് താരാട്ടുപാട്ടുകൾ മലയാള സിനിമയിലുണ്ട്. 1954 പുറത്തിറങ്ങിയ ചിത്രമാണ് സ്നേഹസീമ. ഈ ചിത്രത്തിലെ ഗാനം ഒരിക്കലെങ്കിലും തൻ്റെ കുഞ്ഞുങ്ങൾക്ക് പാടിക്കൊടുക്കാത്ത അമ്മമാർ കുറവായിരിക്കും.

താരാട്ടുപാട്ടു ശൈലിയിൽ വരുന്ന മറ്റൊരു ഗാനമാണ് ചെമ്പരത്തി എന്ന ചിത്രത്തിലെ അമ്പാടി തന്നിലൊരുണ്ണി. 1972 പുറത്തിറങ്ങിയ ചിത്രമാണ് ചെമ്പരത്തി. എന്നാൽ ഇപ്പോഴും കുട്ടികളെ പാടിയുറക്കാൻ അമ്മമാർ പാടുന്ന പാട്ടുകളിൽ ഒന്നാണ് ഈ പാട്ട്. പി. മാധുരിയാണ് ഗാനമാലപിച്ചിരിക്കുന്നത്.

0: കല്ലോലിനി. നിത്യഹരിത ഗീതികളുടെ മനോഹര തീരം.
1: വയലാർ ദേവരാജൻ കൂട്ടുകെട്ടിന്റെ അതിമനോഹരമായ താരാട്ടുപാട്ടാണ് ഉണ്ണിക്കാൽ വളര് എന്ന് തുടങ്ങുന്ന ഗാനം. ഈ പാട്ടിന്റെ വരികൾ വളരെ ലളിതമാണ്, എന്നാൽ അവ നമ്മുടെ ഹൃദയത്തെ ആഴത്തിൽ സ്പർശിക്കുന്നവയുമാണ്. പി ലീലയുടെ ആലാപന ശൈലി ഈ പാട്ടിനെ വളരെ മനോഹരവും വാത്സല്യം നിറഞ്ഞതുമാക്കുന്നു. 1972 പുറത്തിറങ്ങിയ പുനർജന്മം എന്ന ചിത്രത്തിലേതാണ് ഈ ഗാനം.

അപ്പം വേണം, അട വേണം, അമ്പാടിക്കുട്ടന് ചോറൂണ്, വായു വായു വയനാടൻ കാറ്റി, വയറു നിറച്ചും ചോറു തരം. 1964 പുറത്തിറങ്ങിയ തച്ചോളി ഒതേനൻ എന്ന ചിത്രത്തിലേതാണ് ഈ ഗാനം. വളരെയധികം ചരിത്ര പ്രാധാന്യമുള്ള ചിത്രമാണ് തച്ചോളി ഒതേനൻ. ചിത്രത്തിലെ മറ്റു ഗാനങ്ങളിൽ നിന്നും വ്യത്യസ്തമായി താരാട്ടുപാട്ടു ശൈലിയിൽ വരുന്നതാണ് ഈ ഗാനം. MS ബാബുരാജിന്റെ സംഗീതത്തിൽ P. ലീലയും ശാന്താ P. നായരും ചേർന്നാണ് ഗാനം ആലപിച്ചിരിക്കുന്നത്.

0: ഹരിതഗീതികളുടെ മനോഹര തീരം.
1: എല്ലാ മലയാളികൾക്കും അറിയാവുന്നതും എല്ലാവരും ഒരേപോലെ ഇഷ്ടപ്പെടുന്നതുമായ ഒരു താരാട്ടുപാട്ടാണ് ആരാരോ ആരീരാരോ അച്ഛന്റെ മോൾ ആരാരോ. രാരീരം പാടി ഉറക്കുമ്പോൾ അറിയാതെ അമ്മമാരുടെ നാവിൽ വരുന്ന ഗാനമാണിത്. അമ്മയാണ് പാട്ടുപാടി ഉറക്കുന്നതെങ്കിലും അച്ഛന്റെ മോൾക്കു വേണ്ടിയാണ് പാട്ടു പാടുന്നത്. കെ ജെ ജോയിയുടെ സംഗീതത്തിൽ യേശുദാസും എസ് ജാനകിയും ചേർന്ന് ആലപിച്ചതാണ് ഈ ഗാനം. ചിത്രം ആരാധന.

ലോകത്തെവിടെ നിന്നും റേഡിയോ കൊച്ചി 90 FM കേൾക്കാൻ പ്ലേ സ്റ്റോറിൽ സെർച്ച് ഓപ്ഷനിൽ റേഡിയോ കൊച്ചി എന്ന് ടൈപ്പ് ചെയ്യൂ. ഞങ്ങളുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

0: സുരീലി ആവാസ്.
1: സുരീലി ആവാസിന്റെ പുതിയ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഗസൽ ഒന്നിലധികം ഈരടികളുടെ സമാഹാരമാണ്. ഈരടികളിൽ ഉപയോഗിച്ചിരിക്കുന്ന പദങ്ങൾ ഏകദേശം തുല്യമായിരിക്കണമെന്നതാണ് ഗസൽ രീതി. പുരാതന കാലം മുതലുള്ള ഗസൽ രചയിതാക്കളായ മിർസ ഗാലിബ്, അമീർ ഖുസ്രു, മീർ തഖി മീർ, മുഹമ്മദ് ഇക്ബാൽ, ലൂത്ത്ഫുനിസ ഇംതിയാസ് തുടങ്ങിയവരെല്ലാം ഈ രീതി പിന്തുടരുന്നവരായിരുന്നു. ഇവ കൂടാതെ ഒരു ഗസൽ ഗസലാവണമെങ്കിൽ 5 നിയമങ്ങൾ പാലിച്ചിരിക്കണം. ബഹർ, റാദിഫ, മത്ല, കാഫിയ, മക്ത എന്നിവയാണ് ആ 5 നിയമങ്ങൾ. ഗസലിൻ്റെ ഈ നിയമങ്ങൾ സാധാരണ ആസ്വാദകർക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ളവയാണെങ്കിലും ഇവയാണ് ഗസലുകളെ പൂർണ്ണമാക്കുന്നത്. ഇന്ത്യൻ സംഗീത ലോകത്തെ നിത്യവിസ്മയമായ സംഗീതജ്ഞ ആശാ ഭോസ്ലെയുടെ ഗസലുകളാണ് ഈ അധ്യായത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആശാ ഭോസ്ലെയുടെ ശ്രുതിമധുരമായ ശബ്ദം നമുക്കിന്ന് ആസ്വദിക്കാം.

പതിറ്റാണ്ടുകളായി ഇന്ത്യൻ സംഗീതത്തിന് മുതൽക്കൂട്ടായ സ്വരമാധുരി, സാക്ഷാൽ ലതാ മങ്കേഷ്കറിന്റെ സഹോദരി. ഗസൽ, ഭജന, ഖവാലി, പോപ്പ്, ക്ലാസിക്കൽ എന്നിവയെല്ലാം അനായാസം കൈകാര്യം ചെയ്യാനാവുന്ന നിത്യഹരിത ഗായിക. അങ്ങനെ വിശേഷണങ്ങളേറെയാണ്. ഇൻഡോറിലെ ഒരു കൊങ്ങിണി കുടുംബത്തിൽ ജനിച്ച ആശാ ഭോസ്ലേക്ക് തൻ്റെ 10 വയസ്സിൽ ഒരു മറാത്തി ചിത്രത്തിന് വേണ്ടി ഗാനം ആലപിച്ചുകൊണ്ടാണ് ആശാ ഭോസ്ലെ സംഗീത ലോകത്തേക്കെത്തിയത്. സഹോദരി ലതാ മങ്കേഷ്കർ, ഗീതാ ദത്ത്, ഷംസദ് ബീഗം എന്നീ ഗായികമാർ അരങ്ങുവാണിരുന്ന ഹിന്ദി സിനിമാ മേഖലയിൽ സ്വന്തമായൊരു ശൈലി രൂപപ്പെടുത്തി പ്രശസ്തയാവാൻ ആശയ്ക്ക് അധിക സമയം വേണ്ടി വന്നില്ല എന്നതാണ് സത്യം. സാധാരണ ഗായികമാരിൽ നിന്ന് വ്യത്യസ്തമായി കരുത്തുള്ള തുറന്നു പാടുന്ന അവരുടെ ശബ്ദത്തിനായി ആരാധകരും കാത്തിരിക്കാൻ തുടങ്ങി.

തുടക്കത്തിൽ ഗസലുകൾ മാത്രം ആലപിച്ചിരുന്ന ആശാ ഭോസ്ലെയിലെ യഥാർത്ഥ പ്രതിഭ തിരിച്ചറിഞ്ഞതും വ്യത്യസ്തമായ പാട്ടുകൾ നൽകിയതും സംഗീത സംവിധായകനായ ഒ പി നയാറായിരുന്നു. 300-ലേറെ പാട്ടുകളാണ് നയാർ ആശാ ഭോസ്ലെ കൂട്ടുകെട്ടിൽ പുറത്തു വന്നത്. രാഹുൽ ദേവ് ബർമാനാണ് ആശാ ഭോസ്ലെയുടെ പ്രശസ്തി വാനോളമുയർത്താൻ കാരണമായ മറ്റൊരു വ്യക്തി. പിന്നീട് ആശ തന്റെ ജീവിത പങ്കാളിയായി തിരഞ്ഞെടുത്ത ഇദ്ദേഹവുമായി ചേർന്ന് ഗസലിനൊപ്പം റോക്ക്, ഡിസ്കോ തുടങ്ങിയവയും ആശാ ഭോസ്ലെ ആരാധകർക്ക് നൽകി.

എന്ന പുതിയ കാലത്തിന്റെ സംഗീത സംവിധായകരുടെ പാട്ടുകൾ ആലപിക്കാനും ആശാ ഭോസ്ലേക്ക് അവസരം ലഭിച്ചു. ഗ്രാമി അവാർഡിന് നോമിനേറ്റ് ചെയ്യപ്പെട്ട ആദ്യ ഇന്ത്യക്കാരിയും ലോകത്ത് ഏറ്റവും അധികം ഗാനങ്ങൾ പാടി റെക്കോർഡ് ചെയ്ത ഗായികയും ആശാ ഭോസ്ലെയാണ്. ഇവ കൂടാതെ 20 ഭാഷകളിലായി 11,000-ലധികം പാട്ടുകൾ പാടി ഗിന്നസ് വേൾഡ് റെക്കോർഡിലും അവർ ഇടം നേടി.

ഒരിക്കലും പ്രായമാവാത്ത കാലത്തെ അതിജീവിക്കുന്ന ശബ്ദമാണ് ആശാ ഭോസ്ലെയെ ഇന്നും വ്യത്യസ്തയാക്കുന്നത്. ഗസലുകളുടെ മാധുരിയും ക്ലാസിക്കൽ സംഗീതത്തിന്റെ പരിശുദ്ധിയും റോക്ക് പോപ്പ് സംഗീതത്തിന്റെ വൈവിധ്യവും ഒരുപോലെ തിരിച്ചറിഞ്ഞ് അതിന്റെ പൂർണ്ണതയിൽ ആസ്വാദകർക്ക് പകർന്നുകൊടുത്ത അവരെ ദാദാസാഹേബ് ഫാൽക്കെ പുരസ്കാരം, പത്മവിഭൂഷൺ തുടങ്ങിയ അവാർഡുകൾ നൽകിയാണ് ഇന്ത്യ ആദരിച്ചത്. ഗസൽ ലോകത്തും സിനിമാ സംഗീത ലോകത്തും തൻ്റെതായൊരു പാത സൃഷ്ടിച്ച ആശാ ഭോസ്ലെ ഇന്നും മെലഡി റാണിയായി ആസ്വാദക ഹൃദയങ്ങളെ തലോടുന്നു.